0: ശുഭദിന ചിന്തകൾ.
1: കല്ലിലിട്ട് കടിച്ച് പല്ല് കളയുന്നത് എന്തിന് എന്ന് പഴമക്കാർ പലരോടും ചോദിക്കാറുണ്ട്. ചില വസ്തുക്കളുടെ സ്വഭാവവും രീതിയും അനുസരിച്ച് വെറുതെ അതിലിട്ട് കടിച്ച് അതിന് സമയം കളയേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മാറ്റാനാകാത്തവയെ തിരുത്തുവാനുള്ള ശ്രമങ്ങൾക്കിടയിൽ പലപ്പോഴും പലർക്കും സൗഹൃദവും അസ്തിത്വവും ഒക്കെ നഷ്ടപ്പെടുന്ന കാഴ്ച നാം ചുറ്റുപാടുകളിലും കാണാറുണ്ട്. പണ്ടൊരു പൂച്ചക്കുട്ടിയെ വളർത്തിയ ഒരു യുവാവ് ആ പൂച്ചയുടെ നീണ്ട ചെവികൾ കണ്ടപ്പോൾ അതിനെ പിടിച്ച് മടക്കാൻ നോക്കി. അത് കുതറി മാറി. ഏറ്റവും സ്നേഹിക്കുന്ന പൂച്ചയാണ്. വീണ്ടും അതിനെ ഒന്നുകൂടി മടക്കാൻ നോക്കി. അത് വേദനയോടെ തിരിച്ച് അതിനെ സ്നേഹിക്കുന്ന ആളിനെ നോക്കി. അപ്പോൾ പൂച്ചയോട് ആ ആൾ ചോദിച്ചു, നിനക്ക് ഈ ചെവി ചെറുതാക്കാനാകില്ലേ? പൂച്ചയില്ല എന്ന ഭാവത്തിൽ തലകുലുക്കി. വീണ്ടും അവൻ അത് ചെറുതാക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അവൻ പോയി ഒരു കത്രിക എടുത്തുകൊണ്ടുവന്ന് അത് കട്ട് ചെയ്ത് ചെറുതാക്കാൻ ശ്രമിച്ചു. പൂച്ച ഒരള്ളും കടിയും കൊടുത്ത് അതിൻ്റെ ലോകത്തെ കൂടിയിറങ്ങിപ്പോയി. ഇവൻ വിഷമത്തോടെ നോക്കി നിൽക്കേണ്ടിയും വന്നു, പിന്നെ ചികിത്സ തേടേണ്ടിയും വന്നു. മനുഷ്യരിലും ഇങ്ങനെ അനുഭവപ്പെടുന്നവരൊത്തിരി പേരുണ്ട്. സ്വന്തം ശരികളും ഇഷ്ടങ്ങളും മറ്റുള്ളവരെല്ലാം ചെയ്യണമെന്ന് നിർബന്ധിക്കുന്ന ഒരുതരം പിടിവാശിയുള്ളവർ, അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് അന്യൻ്റെ രൂപം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇതൊക്കെ കുടുംബജീവിതത്തിലും കാണാറുണ്ട്. ഭർത്താവിൻ്റെ മീശ ഇങ്ങനെ ഇരിക്കണമെന്ന് വാശി പിടിക്കുന്ന ഭാര്യയും മക്കളും, ഭാര്യയുടെ മുടി അല്ലെങ്കിൽ ഭാര്യ ധരിക്കുന്ന വസ്ത്രം ഇത് മാത്രമേ ധരിക്കാവൂ എന്ന് വാശി പിടിക്കുന്ന ഭർത്താക്കന്മാരുമൊക്കെ ഇത്തരത്തിൽ അന്യൻ്റെ ഇഷ്ടങ്ങളിൽ അന്യൻ്റെ സ്വാതന്ത്ര്യങ്ങളിൽ കൈകടത്തുന്നവരാണ്. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആ ഇഷ്ടങ്ങളാണ് യഥാർത്ഥത്തിൽ അവരെ വ്യത്യസ്തരാക്കുന്നത്. സാദൃശ്യങ്ങൾ മാത്രമല്ല വൈരുദ്ധ്യങ്ങളെയും വ്യത്യസ്തതകളെയും നാം സ്നേഹിക്കേണ്ടതുണ്ട്. നേട്ടങ്ങൾ കൂടെ കൂട്ടി അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവരൻ്റെ ആത്മാവിനെയും അന്തസ്സിനെയും മോഷ്ടിച്ചോ ദ്രോഹിച്ചോ അല്ലെങ്കിൽ കടമെടുക്കുന്നത് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ അവനവനാകാൻ പറ്റാത്തതിലേക്ക് കൊണ്ടെത്തിക്കാൻ അവരെ നാം നിർബന്ധിക്കുന്നതിലൂടെ അവരകന്നു പോവുകയാണ് ചെയ്യുന്നത്. ചില സൂചനകൾ നൽകാം, ചില ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് പൂച്ചയുടെ ചെവി കണ്ടിക്കാൻ ശ്രമിച്ചതുപോലെ ഭാര്യയോ ഭർത്താവിനെയോ കൊണ്ട് അല്ലെങ്കിൽ സുഹൃത്തിനെ കൊണ്ട് അല്ലെങ്കിൽ ഔദ്യോഗിക ജോലിസ്ഥലത്തുള്ള സഹപ്രവർത്തകനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കരുത്. കാരണം വ്യത്യസ്തതയും സൗന്ദര്യമാണ്, വ്യത്യസ്തതയും ശക്തിയാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കൊല്ലത്തിൽ ഉദ്ഘാടന സെഷന് ശേഷം ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി, കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതി എന്നിവയുടെ മുൻഗണനാ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും. നാളെ അന്തിമരേഖ സംബന്ധിച്ച മന്ത്രിതല ചർച്ചകൾ പരിസ്ഥിതി സഹകരണത്തിനും സുസ്ഥിര വികസനത്തിനും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയിലൂന്നി പ്രമേയാധിഷ്ഠിത ചർച്ചകൾ എന്നിവ സംഘടിപ്പിക്കും.
1: വിദ്യാർത്ഥികൾ മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പകരം അച്ചടക്കം, ലക്ഷ്യം, മികവ് എന്നിവ തിരഞ്ഞെടുക്കണമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ചെന്നൈ കുട്ടംകുലത്തൂരിലെ എസ് ആർ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും രാജ്യത്തിന്റെ പുരോഗതിക്കും സുരക്ഷയ്ക്കും സമൃദ്ധിക്കും സംഭാവന നൽകാനും അദ്ദേഹം യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 2016 മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ രാജ്യത്തിന്റെ വളർച്ചയെയും അതിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തത്തെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ വിരമിച്ച 15 പേർക്കാണ് ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം നൽകുക. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് 5-ാം ക്യാമ്പയിന്റെ മാർഗരേഖകളുടെ പ്രകാശനവും ചടങ്ങിൽ നടത്തും. പെൻഷൻ വിതരണം ചെയ്യുന്ന 17 ബാങ്കുകൾ വിരമിക്കുന്ന ജീവനക്കാർക്കായി തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. രാജ്യത്തെ റെയിൽവേ ശൃംഖലയിലെ കുടിവെള്ള ഗുണനിലവാരം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവലോകനം ചെയ്തു. യാത്രക്കാർക്ക് സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുടിവെള്ള ഗുണനിലവാരം സംബന്ധിച്ച CAG റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. 20,000 സ്ഥലങ്ങളിൽ വാട്ടർ കൂളറുകൾ ഉൾപ്പെടെ പുതിയ ടാങ്ക് ടു ടാപ്പ് കുടിവെള്ള ശുദ്ധീകരണ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ ആരംഭിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ഉദ്ഘാടനം ചെയ്തു. 14D സിനിമാ തിയേറ്റർ, വെർച്വൽ ജംഗിൾ സഫാരി, ജലധാര, അക്വേറിയം എന്നിവയെല്ലാം മൃഗശാലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികളെയും വിനോദസഞ്ചാരികളെയും ഈ പുതിയ സൌകര്യങ്ങൾ സഹായിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർക്കിടക കെടുതി കഴിഞ്ഞ് പിറക്കുന്ന ചിങ്ങം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും വർണ്ണപ്പൊലിമകൾ നിറഞ്ഞ മാസമാണ്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. കർഷകരുടെ കഠിനാധ്വാനത്തെ ആദരിക്കാനും കൃഷിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമായി 1968 മുതലാണ് ചിങ്ങമൊന്ന് സംസ്ഥാനത്ത് കർഷക ദിനമായി ആചരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. കർഷക പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. UGC നെറ്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ പിശകുകൾ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9-ും 10-ും രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിശകുകൾ അന്വേഷിക്കാൻ NTA രൂപീകരിച്ചിരുന്ന കമ്മിറ്റിയാണ് കുറ്റമറ്റ രീതിയിൽ ഈ 3 പേപ്പറുകളും പുനഃപരീക്ഷ നടത്തണമെന്ന് ശുപാർശ ചെയ്തത്. ഓണം പോലെ ഉത്സവ അവസരങ്ങളിൽ വിലക്കയറ്റ നിയന്ത്രണത്തിന് ഓണച്ചന്തകൾ അനിവാര്യമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. സഹകരണ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം പന്മന സർവീസ് സഹകരണ ബാങ്ക് അക്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഓണത്തിന് സാധനങ്ങൾ ലഭ്യമാക്കാനും പൊതുവിപണിയിലെ വില നിയന്ത്രണത്തിനും ഇത്തരം ഇടപെടലുകൾ സഹായകമാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായ August 21 കുട്ടികളുടെ ആഗ്രഹപ്രകാരം യൂണിഫോം അല്ലാത്ത ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതി. ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. വിവിധ വെബ്സൈറ്റുകളിൽ ക്യാപ്ചർ പരിശോധനയുടെ മറവിൽ പുതിയ സൈബർ കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. യഥാർത്ഥ ക്യാപ്ചർ പരിശോധനയ്ക്ക് പിന്നാലെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകി ഉപയോക്താവിന്റെ വിവരങ്ങൾ തട്ടിയെടുക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമാണ് രീതി. ഇത്തരം സംശയങ്ങളുണ്ടായാൽ ഉടൻ സൈബർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രിയും ചടങ്ങിൽ പ്രഖ്യാപിക്കും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യനും 9-ാം സീഡുമായ PV സിന്ധു അയർലന്റിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ പൌള ലോപ്പസ് ലൂസിയ റോഡ്രിഗസ് സഖ്യത്തെ നേരിടും. വൈകിട്ട് പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക ഒന്നാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷിയുക്യുയെ നേരിടും. FIH പുരുഷ ഹോക്കി രണ്ടാം പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. നെതർലൻഡ്സിലെ ആംസ്റ്റർവീനിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. വനിതാ ഹോക്കിയിൽ ഇന്ത്യ ചൈന മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടി സമനിലയിലായി. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് ഇന്ത്യ 9 wicketന് 460 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. കനത്ത മഴ കാരണം ആദ്യ രണ്ട് സെഷനുകളുടെ കളി നേരത്തെ ഉപേക്ഷിച്ചിരുന്നു. ഈ മാസം 23 കൊളംബോയിലാണ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ്. കെസിഎൽ സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി പി സി വിഷ്ണുനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. മൂന്നാം സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലാബ് ടെസ്റ്റുകൾക്ക് ഫീസ് ഏർപ്പെടുത്തിയ ഗവൺമെന്റിന്റെ തീരുമാനം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് PA മുഹമ്മദ് റിയാസ് MLA പറഞ്ഞു. ഇതിന് ഇരയാകുന്നത് സാധാരണക്കാരാണെന്നും പരിശോധനകൾ ഇനിയും സൌജന്യമായി തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഭരണഘടനാ മൂല്യങ്ങളും പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളും വ്യക്തിഗത മികവും ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് NIT പുതുതായി പ്രവേശനം നേടിയ ബിരുദാനന്തര ബിരുദ PhD വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗീതം മറ്റെല്ലാ കലകൾക്കും മേലെയാണെന്ന് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം നൽകുന്ന ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പ്രശസ്തിപത്രവും ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ പുരസ്കാരവും സമ്മാനിച്ചു. വന്ദേമാതരത്തെ അവഹേളിച്ചു എന്നാരോപിച്ച് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധവും സംഘടിപ്പിച്ചു. പാളയത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണറിൽ സമാപിച്ചു. കോഴിക്കോട് ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രത്യേക SC ST കോടതി സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KM രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാമായണത്തിന്റെ സന്ദേശം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുവാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തയ്യാറാകണമെന്ന് പ്രമുഖ സാഹിത്യകാരനും ഗുരുവായൂരപ്പൻ കോളേജ് മലയാള ഗവേഷണ വിഭാഗം അധ്യക്ഷനുമായ പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മയാനിയ ക്യാമ്പസിൽ ഒരു മാസമായി നടന്നുവരുന്ന ബുഖാരി മജ്ലിസ് സമാപിച്ചു. പ്രഗത്ഭ പണ്ഡിതനും സൂഫിവര്യനുമായ അതിരാം പട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത് അറ്റാശേരി പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. 12th ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർഷക ദിനാഘോഷം എറണാകുളത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.

0: ചേട്ടാ, നമ്മുടെ വെള്ളങ്ങാട്ടെ ഗോപി ഇവിടെ വന്ന് എന്നോട് ചോദിച്ച് പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്ക് ധനസഹായം കിട്ടാൻ എന്തോ ചെയ്യണമെന്ന്.
1: താൻ എന്തോ പറഞ്ഞു?
0: ഞാൻ പറഞ്ഞു ബന്ധപ്പെട്ട ഓഫീസിൽ ചെന്തിരക്കാന്.
1: ആർക്ക് അപേക്ഷിക്കാനാണെന്ന് ചോദിച്ചോ?
0: അത് ഞാൻ അവസാനമാ ചോദിച്ചത്. അന്നേരം പറഞ്ഞ് അവൻ അപേക്ഷിക്കാനാണെന്ന്.
1: ഗോപി എന്തുവാ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നേ?
0: അവന്റെ അപ്പൂപ്പനും അച്ഛനും ഒക്കെ മുറുക്കാൻ കട നടത്തിയിരുന്നവരല്ലയോ? അവനും ഇപ്പൊ അപ്പണിയല്ലേ ചെയ്യുന്നത്. ഞാൻ നല്ല നാല് വർത്തമാനം അങ്ങ് പറഞ്ഞു വിട്ടേനെ. കടയിൽ വേറെ ചില ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല.
1: താൻ പറഞ്ഞാലും അവനൊരു പ്രശ്നവും ഇല്ല. അവൻ ആളൊരു രസികനാണ്. അവൻ എന്തേലും പറയാൻ തുടങ്ങുമ്പോഴേ മനസ്സിലാക്കിക്കോണം ഏതാണ്ട് മനുഷ്യനെ കറക്കുന്ന പണിയായിരിക്കും.
0: അയ്യോ, പണ്ട് അവനല്ലായിരുന്നോ കഴക്കേക്കായാലും തിമിങ്ങലം ചത്ത് മലർന്നു കിടക്കുന്നു പറഞ്ഞത്?
1: അതെ, പലരും തിമിങ്ങലത്തെ കാണാൻ പോവുകയും ചെയ്തു. പോയവരെല്ലാം തിരിച്ചു വന്നു ഗോവയെ ചീത്തയും വിളിച്ചു.
0: വേറൊരു കാര്യമുണ്ട് ചേട്ടാ, ഇങ്ങനെയുള്ളവർ നാട്ടിൻ പുറത്ത് വേണം. ആരോടും ചിരിക്കാതെയും വർത്തമാനം പറയാതെയും നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഇത്തരത്തിലുള്ള ചില നുണുക്ക് കാര്യങ്ങൾ പറഞ്ഞും ചെയ്തും മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നത്.
1: അതെ, ഇതൊന്നും എല്ലാരും കൊണ്ടുവന്ന് പറ്റുന്ന പണിയുമല്ല.
0: അതേസമയം അവന്റെ കടയുടെ തൊട്ടടുത്ത് സൈക്കിൾ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ടല്ലോ.
1: അയ്യോ, നമ്മുടെ ചാർങ്ങതരൻ, അവൻ ചിരിക്കത്തോ ഇല്ല, മിണ്ടത്തോ ഇല്ല. മിണ്ടിയാ തന്നെ കട്ടി ചൊന്നോ രണ്ടോ വാക്ക് പറയും. സ്വന്തം കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോ പോലും അവൻ വീർപ്പിച്ച് കെട്ടി മുഖമായിട്ട് നിന്നോനാ. എടാ വിക്രമാ, നിന്നെ പോലുള്ള കുറെ ചെറുപ്പക്കാരുണ്ടായിട്ട് ഒരു നിസ്സാര പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ലല്ലോടാ.
2: പ്രശ്നോ? എന്താ പ്രശ്നം?
0: ഒന്നും അറിയാത്തത് പോലെ അല്ലേ ചോദിക്കുന്നത്. കള്ളന്
2: ബൈക്കാപാടം നടന്ന കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
1: അതൊന്നും അല്ല. ആ പ്രശ്നം അമീതും കോശും കൂടെ ചേർന്ന് ഞങ്ങൾ തീർപ്പാക്കി വിട്ട് ഇടി കൊണ്ടവനെ ആശുപത്രിയിലും കൊണ്ടുപോയി പരിശോധിച്ച്. ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ.
0: എടാ, നിന്റെ അയലത്തൊരു വഴി പ്രശ്നം നടന്നായിരുന്നോ?
2: അതാണോ അമ്മാവി? അത് ഉള്ളി ഒളിച്ചു പോലെ അല്ലായിരുന്നു?
1: എന്നിട്ടാണ് അയലത്തുകാരെല്ലാം കൂടെ കൂടി നിന്നത് അവിടെ.
2: അമ്മാവ, ചാരുതറയിലെ ശിവരായൻ ചേട്ടൻ താമസിക്കുന്ന വീടിന്റെ തെക്കേ ഭാഗത്തൂടെ പടിഞ്ഞോട്ടുള്ള വഴിയേ അല്ലയോ നമ്മുടെ രാജേന്ദ്രനെ വീട്ടിലോട്ട് പോകുന്നത്?
1: അതെ, വർഷങ്ങളായിട്ട് അത് വഴിയാ പോകുന്നത്.
0: പിന്നെന്തിനാ ശിവരാജൻ ഒരു ഭാഗത്ത് വേലി കെട്ടിയത്?
2: നടന്നു പോകാനുള്ള വഴിയെ പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളൂ പോലും.
1: അല്ലേ, അത് ഇപ്പോഴാണോ ശിവരാജന് മനസ്സിലായത്?
2: അമ്മാവ, കാര്യം അതൊന്നും അല്ല. ശിവരാജൻ ചേട്ടന്റെ മകൾ ഒരു ഹോമിയോ ആശുപത്രി തുടങ്ങിയില്ലായിരുന്നോ?
0: അല്ലേ, വേലികെട്ടും ഹോമിയോ ആശുപത്രിയും തമ്മിൽ എന്തുവാ ബന്ധം?
2: പറയട്ടെ അമ്മാവി, ഒരു ദിവസം ശിവരാജൻ ചേട്ടൻ എങ്ങാണ്ട് പോയിട്ട് വന്നപ്പോ നമ്മുടെ രാജേന്ദ്രനെന്റെ മോൻ സർക്കാർ ഹോമിയോ ആശുപത്രി നിൽക്കുന്നത് കണ്ട് അന്ന് മുതൽ ശിവരാജന് കലിപ്പ് തുടങ്ങിയതാ.
1: അല്ലേ, ശിവരാജന്റെ മോളെ ആശുപത്രി തുടങ്ങിയതിന് മുമ്പ് തന്നെ ആ കൊച്ചൻ ചിലപ്പോ സർക്കാർ ആശുപത്രിയിലെ ചികിത്സ കഴിയുന്നതായിരിക്കും.
2: അതൊന്നും ശിവരാജൻ ചേട്ടൻ ചിന്തിച്ചില്ല. തൊട്ടയലത്ത് താമസിക്കുന്ന തന്റെ മോളുടെ ആശുപത്രിയിൽ ചികിത്സക്ക് വരാത്തതിന്റെ ദേഷ്യത്തിലാ വേലി കെട്ടിയതെന്ന്.
1: പ്രശ്നം എങ്ങനെ ഒതുക്കി തീർത്ത്?
2: അമ്മാവ, രാജേന്ദ്രനന്റെ മോനെ സർക്കാർ ഹോമിയോ ആശുപത്രി പോയതേ മരുന്ന് മേടിക്കാനല്ല, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു.
0: കാര്യം അറിയാതെ വേലികെട്ടങ്ങ് നടത്തി.
1: ചികിത്സക്ക് പോയാൽ തന്നെ എവിടെ പോകണമെന്നും തീരുമാനിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും പോകുന്നവർക്കില്ലയോ?
0: കൈ കാശില്ലാത്തപ്പോ ഈ ചായക്കടയിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും കൈ കാശുള്ളപ്പോ കിഴക്കേക്കരെ പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്.
1: അതെ, ഞങ്ങൾ ചോദിക്കാനേ പോയിട്ടില്ല.
0: വികാരം മുന്നിലും വിചാരം പിന്നിലും നിന്നാൽ കർമ്മങ്ങളൊക്കെയും മൊത്തശൂന്യം.

നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ മലയാളികൾക്കും. പുതിയ പ്രതീക്ഷകളുമായി മലയാളിയുടെ മനസ്സിലേക്ക് ഒരു പുതിയ മാസം കൂടി എത്തുകയാണ്. അതെ, ഇന്ന് ചിങ്ങം 1. കർക്കിടകത്തിൻ്റെ മഴയും വറുതിയും പിന്നിട്ട് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ചിങ്ങം എത്തുകയാണ്. മലയാളികൾക്ക് ചിങ്ങം എന്നത് വെറുമൊരു മാസം മാത്രമല്ല, പുതിയൊരു തുടക്കം കൂടിയാണ്. ചിങ്ങം പിറക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് ഓണം തന്നെയായിരിക്കും, അല്ലേ? പൂക്കളവും ഓണസദ്യയും ഓണക്കളികളും അതിനേക്കാൾ ഉപരി ഒരുമിച്ചിരുന്ന് സന്തോഷം പങ്കിടുന്ന കുറേ നല്ല നിമിഷങ്ങൾ. പക്ഷെ ചിങ്ങം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാവോ? കഴിഞ്ഞത് എങ്ങനെയായാലും ഇനി തുടങ്ങാൻ ഒരു പുതിയ ദിവസം കൂടിയുണ്ട് എന്നങ്ങനെയാണ് കേട്ടോ. ജീവിതത്തിലും അങ്ങനെയല്ലേ, ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടന്നിട്ടുണ്ടാകില്ല. ചില സ്വപ്നങ്ങൾ പാതി വഴിയിൽ നിന്നിട്ടുണ്ടാകും, ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ ഒരു പുതിയ തുടക്കം എപ്പോഴും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചിങ്ങ 1-ന് ഒരു ചെറിയ തീരുമാനമെടുക്കാം. കഴിഞ്ഞതിനെക്കുറിച്ച് അധികം വിഷമിക്കാതെ വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. ഈ ചിങ്ങ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചിങ്ങം ആശംസകളാണ് ഞാൻ നേരുന്നത്. ഓണാട്ടുകര പാസഞ്ചറിൽ രാവിലെ ദാ ചിങ്ങം 1 ആയിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചിങ്ങത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് ഓണത്തിനെ ഒക്കെ വരവേൽക്കുന്നതിനൊക്കെ തൊട്ട് മുന്നേ ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുകയാണെന്നറിയാം. ഓണത്തെ വരവേൽക്കാനായിട്ട് എല്ലാവരും വീട്ടിലിങ്ങനെ വളരെ ഇങ്ങനെ ഈഗറായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട്, ചിലപ്പോൾ എല്ലാവരും ക്ലീനിങ് പരിപാടി അല്ലെങ്കിൽ അങ്ങനെ നേരത്തെയൊക്കെ ഈ അച്ചാറും അല്ലെങ്കിൽ നമ്മുടെ ഈ ചിപ്സും ഒക്കെ ഇട്ട് വെക്കുന്നതൊക്കെ തിരക്കിലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എന്നറിയാം. അപ്പം വേഗം എല്ലാവരും എഴുന്നേറ്റ് വേഗം എല്ലാവരും രാവിലെ റേഡിയോ ഒക്കെ ഓൺ ചെയ്ത് ചിങ്ങത്തിൻ്റെ ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരുന്നോളൂ. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആശംസകൾ നേർന്നുകൊണ്ട്, ചിങ്ങാശംസകൾ നേർന്നുകൊണ്ട് രാവിലെ നമുക്ക് റേഡിയോ ഒക്കെ ഓൺ ചെയ്ത് പെട്ടെന്ന് ഫോണൊക്കെ എടുത്തിട്ട് നമ്മുടെ ചിങ്ങത്തെക്കുറിച്ചൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞോളൂ കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം ചിങ്ങ ഒന്നെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓണമാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ചിലർക്ക് ബാല്യകാലം, ചിലർക്ക് വീട്ടിലെ പൂക്കളം, മറ്റു ചിലർക്ക് നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെയാണ്. പക്ഷെ ചിങ്ങ ഒന്നിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരു റീസെറ്റ് ബട്ടൺ പോലെയാണ് ചിങ്ങം എന്ന് പറയുന്നത്. പുതിയ വസ്ത്രം വാങ്ങുന്നത് പോലെ, പുതിയൊരു ഡയറി തുറക്കുന്നത് പോലെ, ജീവിതത്തിലും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവസരം കൂടിയാണത് കേട്ടോ. ഇനി കുറച്ചുകൂടി സന്തോഷത്തോടെ ജീവിക്കണം. ഇനി ആരോഗ്യത്തിന് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം. നമ്മളെ സ്നേഹിക്കുന്നവർക്കായി കുറച്ചുകൂടി സമയങ്ങൾ കണ്ടെത്തണം. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വീണ്ടും ശ്രമിക്കണം. ഇങ്ങനെയുള്ള ചെറിയ തീരുമാനങ്ങൾ പോലും ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാകാം. പിന്നെ ചിങ്ങത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാവോ? ഒരുമ. എത്ര തിരക്കുള്ള ജീവിതമായാലും ഓണം വരുമ്പോൾ കുടുംബത്തെ ഓർക്കും, നാട്ടിലേക്ക് പോകാൻ തോന്നും, പഴയ സുഹൃത്തുക്കളെ വിളിക്കും, വർഷങ്ങളായി കാണാത്ത ചില മുഖങ്ങളൊക്കെ വീണ്ടും കാണും. കാലം മാറി, ആഘോഷങ്ങളുടെ രീതിയും മാറി. അപ്പോൾ നമ്മളിന്ന് ചിങ്ങത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരികെ എത്താം ആകാശവാണി വാർത്തകൾക്ക് ശേഷം.

0: പദ്ധതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ യുവാക്കൾക്ക് സുപ്രധാന പങ്കുവഹിക്കാനുണ്ടെന്ന് ചെന്നൈയിൽ എസ് ആർ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പറഞ്ഞു. 2047-ഓടെ ഇന്ത്യയെ സമ്പൂർണ്ണ വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് യുവാക്കൾ, ദരിദ്ര സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ അൽവറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ക്ഷേമത്തിനായി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: पशुपालकों के लिए 500 करोड़ की डेयरी की व्यवस्थाएं, युवाओं को नौकरी और माताओं के लिए, बहनों के लिए सरस डेयरी का एक्सटेंशन का काम आज सरकार ने किया.
0: ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതിയെ തുടർന്ന് യു ജി സി നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷ് പരീക്ഷയും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ രണ്ടാമത്തെ ഷിഫ്റ്റിൽ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. പിശകുകൾ പരിശോധിക്കുന്നതിനായി എൻ ടി എ നിയോഗിച്ച സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് 3 വിഷയങ്ങളുടെയും പുനഃപരീക്ഷ പ്രഖ്യാപിച്ചത്. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. വിശാഖപട്ടണത്തേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യയുടെ എല്ലാ വിമാനങ്ങളും ഇന്നു മുതൽ ഭോഗാപുരത്തെ പുതിയ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് എയർ ഇന്ത്യ. നിലവിലുള്ള വി ടി സെഡ് എന്ന വിമാനത്താവള കോഡ് തന്നെയാകും ഇതിനും ഉപയോഗിക്കുക. ഭോഗാപുരത്തിനും ഡൽഹിക്കും ഇടയിൽ ആഴ്ചയിൽ 14 വിമാന സർവീസുകൾ തുടരുമെന്നും എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകാശ്മീരിലെ ചിലയിടങ്ങളിലും ലഡാക്കിലും ഇന്ന് ആരംഭിക്കും. ഓഗസ്റ്റ് 31 വരെയാണ് സമയപരിധി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. വിശദാംശങ്ങളിലേക്ക്.
3: മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതോടൊപ്പം മിഷൻ സമുദ്ര ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങമൊന്ന്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് മലയാളി കർഷക ദിനവും ആഘോഷിക്കുന്നു. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കർഷക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വീടുകളും നാടും. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ഇന്ന് തിരുവനന്തപുരത്ത് ശ്രാവണ സംഗീതിക അവതരിപ്പിക്കും. വിമൻസ് കോളേജ് സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് സംഗീതജ്ഞ ലളിത ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ചിത്ര ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു. ശബരിമല ഉൾക്കഴകം, പമ്പ മേൽശാന്തിമാർ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഇന്ന് നടക്കും. പടിപൂജ ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷാൽ പൂജകളും ഇന്ന് മുതൽ നടക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നട അടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. 4 ദിനങ്ങളിൽ ഭക്തർക്ക് ഓണസദ്യയും നൽകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇന്നലെ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്കും റെയിൽവേ സ്റ്റേഷനും കേടുപാട് സംഭവിച്ചു. ഗാസ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി US പ്രതിനിധി ജാരേഡ് കുഷ്നർ ഹമാസ് തലവനുമായി കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഗാസയിൽ ഹമാസ് ആയുധം വച്ചൊഴിയാനും പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാനുമുള്ള പുതിയ 15-ഇന മാർഗരേഖ സംരക്ഷിക്കുക എന്നതാണ് ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. സിംബാബ്വേയിലെ കരിബ തടാകത്തിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 84. 90 പേർക്ക് മാത്രം സഞ്ചരിക്കാൻ അനുമതിയുള്ള ബോട്ടിൽ 153 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1 നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യു ക്യുയെ നേരിടും. നെതർലാൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമും 2 ഗോൾ വീതം നേടി. ശ്രീലങ്കയിലെ ഗാലയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റിന്റെ 3rd ദിവസമായ ഇന്ന് ഇന്ത്യ 1st ഇന്നിംഗ്സ് പുനരാരംഭിക്കും. ഇന്നലെ 2nd ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2nd അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23 കൊളംബോയിൽ ആരംഭിക്കും. ബംഗ്ലാദേശിൽ നിന്നുള്ളതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയിലേക്ക് അടയ്ക്ക ഇറക്കുമതി ചെയ്തിരുന്ന സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. സൌത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ കരാറിന് കീഴിലുള്ള സൌജന്യ കസ്റ്റംസ് തീരുവ ആനുകൂല്യങ്ങൾ അനധികൃതമായി കൈപ്പറ്റുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. കേസിൽ ഇതുവരെ 2500 കോടി രൂപയിലധികം റവന്യൂ നഷ്ടം സംഭവിച്ചതായി ധനമന്ത്രാലയം വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 9 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നേപ്പാളിലെത്തി. ഇരു രാജ്യങ്ങൾക്കും പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ നേപ്പാൾ കരസേനാ മേധാവിയുമായി അദ്ദേഹം ചർച്ച നടത്തും. നാളെ പശ്ചിമബംഗാളിലെ ഗംഗാസമതല മേഖലയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ്, കിഴക്കൻ മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും അടുത്ത 2 ദിവസങ്ങളിൽ സമാന കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച റബീ ഉൽ അവൽ മാസപ്പിറവി ദൃശ്യമായതോടെ നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ ദ്വീപുകളിൽ ഖാസിമാർ, മദ്രസ കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. തുടർന്നുള്ള 12 ദിവസങ്ങളിൽ ഓരോ ദ്വീപുകളിലും വിപുലമായ പരിപാടികൾ നടക്കും. പശ്ചിമബംഗാളിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ രേഖകളില്ലാത്ത കൊണ്ടുവന്ന സ്വർണവും വെള്ളിയുമായി 2 നേപ്പാൾ സ്വദേശികളെ ഉദ്യോഗസ്ഥർ പിടികൂടി. സിലിഗുരിയിലെ പതിവ് പരിശോധനയ്ക്കിടയിലാണ് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന കാർ പിടിച്ചെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷത വഹിക്കും. UGC നെറ്റ് 3 വിഷയങ്ങളുടെ പുനഃപരീക്ഷ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി.

0: ദേശീയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
1: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം.
2: അല്ലേ, താനെന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
1: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
6: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓണം വന്നു, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: കണക്ട് ആയോ?
6: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
7: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
8: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
9: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
8: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
9: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
8: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
9: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
8: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
9: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
8: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. ഞാൻ ആർ ജെ സുമയാണ് കൂടെയുള്ളത്. അപ്പം ചിങ്ങ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ചിങ്ങത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുമയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. അതായത് എത്ര തിരക്കുള്ള ജീവിതമായാലും ഓണം വരുമ്പോൾ കുടുംബത്തെ ഓർക്കും, നാട്ടിലേക്ക് പോകാൻ തോന്നും, പഴയ സുഹൃത്തുക്കളെ വിളിക്കും, വർഷങ്ങളായി കാണാത്ത ചില മുഖങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും വീണ്ടും കാണും. കാലം മാറി, എന്നാൽ ആഘോഷങ്ങളുടെ രീതികളും കുറച്ചൊക്കെ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. പക്ഷെ ആ ഒരുമയുടെ സന്തോഷം അന്നും ഇന്നും എല്ലാം ഒരേപോലെ തന്നെയാണ്. നമ്മുടെ ആഘോഷങ്ങളുടെ രീതികളൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്, കുറച്ചല്ല കുറച്ച് നല്ലതുപോലെ മാറിയിട്ടൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും കൂടെ ഒത്തുകൂടുക, അവരുടെ സന്തോഷം പങ്കുവെക്കുക, കുറച്ചെങ്കിലും നേരെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാനൊക്കെ പറ്റുക എന്ന് പറയുന്നതും ഒരു വലിയൊരു ഭാഗ്യമാണ് അല്ലേ. ഒരുപക്ഷെ ഈ ചിങ്ങ ഒന്നിന് നിങ്ങൾക്ക് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള ഒരാളോട് സ്നേഹത്തോടെ നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ, നാളുകളായി വിളിക്കാത്ത ഒരാളെ നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാമല്ലോ, മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ഒരു ക്ഷമ അല്ലെങ്കിൽ എന്തെങ്കിലും അതേപോലെ എന്തെങ്കിലുമുള്ള ഒരു കാര്യം പറയാമല്ലോ. ഒരുപാട് നാളായി മാറ്റിവെച്ച ഒരു സ്വപ്നത്തിന് വേണ്ടി ആദ്യത്തെ ഒരു തുടക്കം, ആദ്യത്തെ ഒരു ചുവട് നമുക്ക് വെക്കാം. കാരണം പുതിയ തുടക്കം എന്നത് കലണ്ടറിൽ മാത്രം വരുന്ന ഒരു കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ തീരുമാനിക്കുന്ന നിമിഷത്തിലാണ് യഥാർത്ഥ ഒരു പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ ഒരുപാട് മോട്ടിവേഷണലായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ പറയും ആ നാളെ തൊട്ട് നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ ഈ നിമിഷം തൊട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറയുമ്പം ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പുതിയ തുടക്കം ഇന്ന് മുതൽ നിങ്ങൾക്ക് ആയിക്കൂടെ, ആവാമോ? അപ്പൊ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിക്കുന്നു.
0: ഓക്കെ.
1: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ വിളവെടുപ്പ് ദിവസമാണ്. അപ്പം എന്താ പറയുന്നേ, കർഷകരെ നമ്മൾ ബഹുമാനപൂർവ്വം കാണുക. നമുക്ക് അന്നം പ്രധാനം ചെയ്യുന്നവരാണ് അവർ. അവരില്ലെങ്കിൽ നമ്മളില്ല, നമുക്ക് ഭക്ഷണമില്ല.
0: അതെ.
1: അപ്പൊ അവരെയൊക്കെ ഒന്ന് മനസ്സിലോർക്കുക. അവൻ പറഞ്ഞു പോയ എന്റെ അച്ഛൻ ഉൾപ്പെടെ ഉള്ളവര് കഷ്ട വൃത്തിയിൽ ജീവിച്ച ആളാണ്. അപ്പൊ അവരെയൊക്കെ നമ്മളൊന്ന് ഓർക്കുക, ഒന്ന് സ്മരിക്കുക. പുറത്തെ പറഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ എവിടുന്ന് വന്നതാണെന്ന്, ഈ വൃക്ഷങ്ങളൊക്കെ എവിടുന്ന് വന്ന, അവരുടെയൊക്കെ എന്താ പറയുന്നത്, അവരുടെയൊക്കെ പറയുന്നതിന് അവരുടെയൊക്കെ ഒരു സമ്പാദ്യത്തിന്റെ ഭാഗമാണ്.
0: അതെ,
1: ശരിക്കും അത്
0: അതെ. ചിങ്ങം എന്ന് പറയുമ്പം തന്നെ വിളവെടുപ്പ് എന്ന് നമ്മൾ പറയുമ്പം തന്നെ പെട്ടെന്ന് നമുക്ക് വിളവെടുപ്പും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നമുക്ക് കർഷകരെ പറഞ്ഞു പറയാതെ നമുക്ക് അതിനകത്ത് പോകാനായിട്ട് പറ്റത്തേ ഇല്ല അല്ലേ.
1: ഒരിക്കലും പറ്റത്തില്ല. ഇന്ന് കൃഷി, എല്ലാ കൃഷിഭവനിലും ഇന്ന് കർഷകരെ ആദരിക്കലുണ്ട്. ഞാനും പങ്കാളിയാകാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ NSS കേന്ദ്രത്തിലാണ് നടക്കുന്നത്, പഞ്ചായത്തിന് മുമ്പാണ്. കാരണം കുറച്ചും കൂടെ വിപുലമായിട്ട് ആൾക്കാരെ ഈ ഒരു കൃഷിയിലേക്ക് തിരിച്ചു വരാൻ ആൾക്കാർക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. അപ്പം കൃഷി എന്ന് പറയുന്നത് ഞാൻ പോയി കണ്ട എല്ലാ വീടുകളിലും ഞാൻ അത് അവിടെ പറയുകയും ചെയ്തു, നല്ല ഭംഗിയുള്ള കൃഷി. സാധാരണ ചുമ്മാ മരിച്ചു വരെ എവിടെയെങ്കിലും എന്തെങ്കിലും നട്ടുവെച്ചിരിക്കുകയല്ല, ഭംഗിയുള്ള കൃഷി. അതുപോലെ തന്നെ പശുവിനെ പരിപാലിക്കുന്നതായാലും ആടിനെ പരിപാലിക്കുന്നതായാലും ചെന്ന് കണ്ടാലും നമുക്ക് ഇഷ്ടം തോന്നും, അവിടെ നിൽക്കാൻ തോന്നും. കുറെ സാധാരണ ഒത്തിരി പശുക്കള് ആടുകൾക്ക് കിടക്കുന്നിടത്ത് നമുക്ക് ഭയങ്കര സ്മെല്ലും, കോഴിയൊക്കെ കിടക്കുന്നത് ഭയങ്കര സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അതൊന്നും നമുക്ക് തോന്നത്തില്ല. നമ്മൾ അതിനോടുള്ളൊരു ഇഷ്ടം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതൊന്നും തോന്നത്തില്ല. നല്ല വൃത്തിയുള്ള കൃഷിയായാലും പരിപാലനമായാലും എല്ലാം എടുത്തു പറയേണ്ട ചില കാര്യമാണ്. കുലിച്ചവരോടും പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും പറയേണ്ട ഒരു കാര്യമാണ്. ബാക്കിയുള്ള പഞ്ചായത്തിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ കണ്ടെടുത്തോളം, ചേനയും ചേമ്പും ഒക്കെ നട്ടിരിക്കുന്ന കണ്ട എന്തൊരു ഭംഗിയില്ല
0: നട്ടിരിക്കുന്നത്.
1: ചുവടൊക്കെ ഭയങ്കര വൃത്തിയില്ല. അതുപോലെ ഫ്രൂട്ട്സുകൾ ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്, അത് ഈ ടാർപോളിൻ പോലും സാധനം ഇട്ട് താഴെ ഇട്ടിട്ട് ഇട്ടിരിക്കുന്നു. നമ്മളിലെ ടൈലിട്ട വരയിലൊക്കെ കയറുന്ന കൂട്ടാണ് ഇത് നട്ടിരിക്കുന്ന കാണാൻ. അതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണ്. അപ്പൊ എല്ലാ കർഷകരെയും, എല്ലാ ഭാഗത്തുള്ള കുലശേരയുടെ മാത്രമല്ല എല്ലാ ഭാഗത്തുള്ള എല്ലാ കർഷകരെയും നമ്മൾ ഓർക്കുന്നു ഈ നിമിഷം.
0: അതെ അതെ.
1: അവരും തുടർന്ന് കൃഷിയിലേക്ക് മടങ്ങുക. കാരണം വിഷാംശത്തെ കുറിച്ചൊക്കെ ഇന്ന് രാവിലെ പറയുന്നുണ്ടായിരുന്നു. വിഷം പുറത്തുനിന്ന് വരുന്ന ഒരുപാട് മാരകമായ വിഷങ്ങളാണ് പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളിലും മറ്റും. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സ്ഥലത്ത് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ നടാനും എടുക്കാനും ശ്രമിക്കുക. അതിലേ ഭക്ഷിക്കും, ഒരു നേരമെങ്കിലും ഒക്കെ ഭക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവരും കാർഷിക വൃത്തിയിലേക്ക് വരിക, നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയുന്ന ഒരു കാര്യമാണ്. കാർഷിക വൃത്തിയിലേക്ക് എല്ലാവരും എത്തുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട്
0: നല്ലൊരു ചിങ്ങാശംസകളുണ്ട് നമുക്ക് നിർത്താം. അതെ, നമുക്ക് ഇന്ന് വിളവെടുപ്പിന്റെ ഒരു ദിവസം കൂടി ആയതുകൊണ്ട് ഈ സമൃദ്ധിയുടെ പിന്നിൽ ആരാണെന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കണം അല്ലെ. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും കർഷകരെ കുറിച്ചും ഒന്നും പറയാതൊന്നും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല അല്ലെ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വർഷമായിരിക്കട്ടെ.
0: എന്റെ റേഡിയോ
1: ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: ആശംസിക്കുന്നു, തിരിച്ചു ആശംസിക്കുന്നു അമ്മേ.
1: ശരിയോളാ.
0: ഓക്കേ, നല്ലൊരു ആശംസ രാവിലെ കിട്ടാനായിട്ടാണ് വിളിച്ചത്. വളരെ അത് കേൾക്കുമ്പം തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും നല്ല ഒരു എന്താ പറയുക എനർജിയൊക്കെ രാവിലെ നമുക്ക് ഫീൽ ചെയ്യും. അടുത്തത് ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന പിന്നെ മമ്മൂട്ടിയുടെ കടമെടുക്കുക. ഈ കർഷകൻ ചേറി ചവിട്ടിയാലേ നമുക്ക് ചോറിനകത്ത് കൈവെക്കാൻ പറ്റും.
0: അതെ, ചേട്ടനൊരു എപ്പോഴും ഒരു മാസൊരു ഡയലോഗ് അടിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പോകും. അതായത് കർഷകൻ ചേറിൽ ചവിട്ടിയാലേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെ. നമുക്ക് നമ്മളുടേതായിട്ടുള്ള നമുക്ക് വിശപ്പിന് നമുക്ക് അടക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ആ ഒരു സമ്പത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ തീൻമേശയിൽ എത്തുന്ന ഓരോ അരിമണിക്കും അതിൻ്റെ പിന്നിൽ ഒരു കർഷകൻ്റെ വിയർപ്പുണ്ട്. വെയിലിനെ പേടിക്കാതെ, മഴയെ വകവെക്കാതെ, രാവിലെ നേരത്തെ വയലിലേക്ക് ഇറങ്ങി മണ്ണിനെ സ്നേഹിച്ച് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. നമ്മൾ ഒരു പിടി ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ കർഷകൻ്റെ അധ്വാനം നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. ചിങ്ങം ഒന്ന് കർഷകർക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു കാലമാണ്. കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട് പുതിയ പ്രതീക്ഷകളും പുതിയ കൃഷിയുടെ തുടക്കങ്ങളും ഈ സമയത്താണ് ചേർന്ന് നിൽക്കുന്നത്. മണ്ണിൽ വിതച്ചാൽ മാത്രമേ വിളവെടുക്കാൻ കഴിയൂ എന്ന വലിയൊരു ജീവിതപാഠമാണ് ഓരോ കർഷകനും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
3: നമസ്കാരം.
0: നമസ്കാരം.
3: നമ്മുടെ കർഷകർക്ക് വേണ്ടി ഒരു രണ്ടു വരി ഗാനം ആലപിക്കാൻ പറ്റുമോ?
0: പറഞ്ഞോ, പാടിക്കോളൂ, പാടിക്കോളൂ.
3: നമ്മൾ ഒന്നാണേ പാടാൻ, നമ്മൾ ഒന്നാണേ പണ്ടു പണ്ടു നാടുവാഴി തമ്പുരാക്കൽ കായി നമ്മൾ മൺകൾ ചുമന്നേ കളി മൺകൾ ചുമന്നേ കൈകുഴഞ്ഞു വീണ നേരം കാൽ കുഴഞ്ഞു വീണ നേരം ചാട്ടവാറുകൾ കീറി ചാട്ടവാറുകൾ. ഈ പുണ്യമായ ദിവസമെങ്കിലും കർഷകരെ എല്ലാവരും ഓർത്തത് വളരെയേറെ സന്തോഷം തോന്നുന്നു. റേഡിയോയിൽ കൂടിയെങ്കിലും കർഷകരെ
0: ഓർക്കണമല്ലോ.
3: അല്ല, കൂടുതലും നമ്മള് ഈ പണ്ട് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക പറഞ്ഞ പോലെ എന്താ പറയാ,
0: കർഷകൻ ചേറിൽ ചവിട്ടിയാൽ മാത്രമേ നമുക്ക്
3: മാത്രമേ നമ്മള് ചോറിൽ കൈവെക്കത്തുള്ളൂ,
0: ചോറിൽ കൈവെക്കാൻ പറ്റും. അതെ,
3: അപ്പോഴെങ്കിലും ചോറിൽ കൈവെക്കുമ്പോഴെങ്കിലും ഈ കർഷകരെ ഓർക്കണമല്ലോ നമ്മുടെ, പ്രത്യേകിച്ച് മലയാളികള്. ഇപ്പൊ നമുക്കൊരു ഓണം നമ്മുടെ പടിവാതിൽ എത്തി നിൽക്കുമ്പോഴെങ്കിലും നമ്മൾ അന്യ സംസ്ഥാനക്കാര് കൃഷി ചെയ്യുന്നതെങ്കിലും കഴിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഈ ഇപ്പോഴെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വളരെയേറെ സന്തോഷം. അല്ല, നമ്മുടെ നാട്ടിൽ കൃഷി ഇല്ലല്ലോ.
0: അതായത് ഒരു വിത്ത് മണ്ണിലിടുമ്പോ അതിനുടനെ ഫലം ലഭിക്കുമോ? അതിന് ഫലം ലഭിക്കില്ല, കാത്തിരിക്കണം, അതിനെ പരിചരിക്കണം, പ്രതിസന്ധികളെ നേരിടണം. അവസാനം ആ ചെറിയ വിത്ത് ഒരു വലിയ വിളവായിട്ട് മാറും. നമ്മുടെ ജീവിതം അതുപോലെ തന്നെയല്ലേ? ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയ പരിശ്രമങ്ങളായിരിക്കും നാളെ നമ്മുടെ വിജയങ്ങളായി മാറുന്നത്. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ എൻ്റെ റേഡിയോ 91.2-ൽ. ഇത് ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചിങ്ങം വിശേഷങ്ങളാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

ദം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടേര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ RJ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചിങ്ങ വിശേഷങ്ങളും വിളവെടുപ്പ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. നമ്മുടെ നാട്ടിലെ കർഷകനോട് ഈ വരുന്ന ഈ ഒരു ചിങ്ങ ദിവസത്തിൽ നമുക്ക് ഒരു നന്ദി പറയാം. നിങ്ങൾ മണ്ണിൽ അധ്വാനിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ അടുക്കളയിൽ അടുപ്പ് കത്തുന്നത്, ഞങ്ങളുടെ മേശയിൽ ഭക്ഷണം എത്തുന്നത് അല്ലെ. ആ ഈ ചിങ്ങം ഒന്നില് ആഘോഷങ്ങൾക്കൊപ്പം നമ്മളുടെ കർഷകരെയും കൂടെ നമുക്ക് ഓർക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയല്ലേ അല്ലെ. അവരിടുന്ന അരിമണി പോലെ തന്നെയാണ് നമ്മളുടെ ജീവിതവും. ഒരു ചെറിയ ഒരു അരിമണിയിൽ നിന്ന് ഇത്രയും വലിയ ഒരു ഇത്രയും അധികം ഭക്ഷണങ്ങളും ഇത്രയും അധികം ധാന്യങ്ങളും പൊട്ടി പുറപ്പെടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മാധുര്യം, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പോഷകം എന്നൊക്കെ പറയുന്നത് വളരെയധികം വലുതല്ലേ. അതായത് മണ്ണിനെ സ്നേഹിക്കുന്ന ഓരോ കർഷകന്റെയും കൈകളിൽ സമൃദ്ധിയുടെ പച്ചപ്പ് നിറയണം അല്ലേ. ഈ ചിങ്ങം നമ്മളുടെ കർഷകരുടെ ജീവിതത്തിലും നല്ല വിളവിൻ്റെയും നല്ല വരുമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാലമാകട്ടെ. കാരണം കർഷകൻ വിതയ്ക്കുന്നത് വിത്തുകൾ മാത്രമല്ല, ഒരു നാടിൻ്റെ പ്രതീക്ഷകളൂടിയാണ്. നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ് നമ്മളുടെ കർഷകരെന്ന് പറയുന്നത് അല്ലേ. കർഷകരില്ലെങ്കിൽ പിന്നെ എന്ത്, എങ്ങനെയാണ്, എങ്ങനെ നമ്മൾ അതിനെ സർവൈവ് ചെയ്യും, നമ്മളെങ്ങനെ ഒരു നാട്ടിൽ നമ്മൾ സർവൈവ് ചെയ്യും, നമ്മുടെ ആളുകൾക്ക് എങ്ങനെ ഒരു വളർച്ച ഉണ്ടാകും, നമ്മുടെ ആളുകൾ എങ്ങനെ അതിനെ എന്താ പറയുക എങ്ങനെ ജീവിക്കാൻ തുടങ്ങും എന്നുള്ളതെല്ലാം ഒരു കർഷകനിൽ നിന്നാണ് തുടങ്ങുന്നത്. ചിങ്ങം പിറക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഓണമാണ്, പൂക്കളമാണ്, ഓണക്കോടിയാണ്, സദ്യയാണ്. അതിനപ്പുറത്തെ ചിങ്ങത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ട് അല്ലേ. മണ്ണിലേക്ക് നോക്കി നാളെയെ സ്വപ്നം കാണുന്ന കർഷകന്റെ മുഖമാണത്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഓരോ വിത്തും ഓരോ പ്രതീക്ഷയാണ്. മണ്ണിൽ വിത്തിടുമ്പോൾ അയാൾക്ക് ഉറപ്പില്ല മഴ എങ്ങനെയായിരിക്കുമെന്ന്, കാലാവസ്ഥ എങ്ങനെയാകുമെന്ന്, വിളവെത്ര കിട്ടുമെന്നോ എത്ര ലഭിക്കുമെന്നോ ഒന്നും ഒരു കർഷകൻ ഓർമ്മ കാണില്ല. എന്നിട്ടും അയാൾ വിതയ്ക്കുന്നുണ്ട്. കാരണം പ്രതീക്ഷ ഉപേക്ഷിച്ചാൽ കൃഷി ചെയ്യാനായിട്ട് കഴിയുമോ? കഴിയില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ ചില സമയത്ത് ഇനി ഒന്നും നടക്കില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പോഴൊക്കെ ഒരു കർഷകനെ ഒന്ന് ഓർക്കുക. അപ്പൊ കേട്ടുകൊണ്ടേ ഇരിക്കൂ എന്റെ റേഡിയോ 91.2 ഓണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ.

0: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: ഞങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനേറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. ചിങ്ങ വിശേഷങ്ങളും വിളവെടുപ്പ് ദിവസത്തിന്റെ ആ ഒരു പ്രത്യേകതയും ഒക്കെയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ ചില സമയത്ത് ഇനിയൊന്നും നടക്കില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലെ? അപ്പോഴൊക്കെ ഒരു കർഷകനെ ഓർത്താൽ മതി. മണ്ണിലൊന്നുമില്ലാത്തടത്ത് നിന്ന് പച്ചപ്പുണ്ടാക്കുന്ന മനുഷ്യനാണ് കർഷകൻ എന്ന് പറയുന്നത്. ആ കർഷകരുടെ ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ചിങ്ങം എന്ന് പറയുന്ന, ചിങ്ങ ഒന്നെന്ന് പറയുന്ന ഈ ഒരു ദിവസം. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: ഹലോ. നമസ്കാരം.
0: നമസ്കാരം.
1: നമ്മളെ കർഷകരെ കുറിച്ച് ഓർത്തില്ലെങ്കിൽ പിന്നെ വേറെ ആരെ കുറിച്ച് ഓർക്കുന്ന?
0: അതെ,
1: അവരില്ലെങ്കിൽ നമ്മളില്ലല്ലോ. അവരുടെ കഷ്ടപ്പാടിന്റെ അനുഭവമാണ് നമ്മളിപ്പം ജീവിച്ചിരിക്കുന്നത് പോലും. എന്റെ വീടിന്റെ അടുത്തും വയലുകളും ഒക്കെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ വയലുകളായിരുന്നു. ഇപ്പൊ എന്റെ കൊച്ചുനാളിലൊക്കെ ഞങ്ങള് അവിടെ ഈ ഞാറ് നടുമ്പോഴും അത് പിന്നെ മുറിച്ചെടുക്കുമല്ലേ, കതിര് മുറിച്ചെടുക്കുമല്ലോ, അപ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. അന്ന് നല്ലൊരു ഇതായിരുന്നു, നമുക്ക് പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമായിരുന്നു. കണ്ടു വളരാന്നുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി അവിടെ. അത് എനിക്ക് ഞാൻ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്റെ വാപ്പ ജനിച്ചതും വളർന്നതും എല്ലാം തൊട്ടടുത്ത മാർക്കറ്റിന്റെ അടുത്ത് ഹൈവേ സൈഡിലാണ്. പക്ഷെ അവിടുന്ന് വാപ്പായ്ക്ക് അവിടെ കുടുംബം വിട്ട് പിന്നെ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വാപ്പ ഒരു ഉൾഗ്രാമത്തിലോട്ടാണ് താമസമായത്. അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു, അത് കണ്ട് വളരാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് അന്ന് വാപ്പായ്ക്ക് അങ്ങനെ തോന്നി അവിടെ താമസമായത്. പക്ഷെ അത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ തോന്നുന്നത്, എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മളത് കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. അത് നമ്മുടെ മനസ്സും വയറും ഒക്കെ നിറയ്ക്കുന്ന ഒരു അനുഭവങ്ങളും കാഴ്ചകളും അവരുടെ കഷ്ടപ്പാടിന്റെ ആ ഒരിതും എല്ലാം കൂടെ ആയിരുന്നപ്പോ എനിക്ക് ഇന്നത്തെ ഈ വിഷയം കേട്ടപ്പോ ഒന്നും അവരെ പറ്റി ഒന്നും ഓർക്കണമെന്നും സംസാരിക്കണമെന്നും എനിക്ക് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചതാ.
0: അതെ, അതായത് എല്ലാ ദിവസവും നമ്മൾ കർഷകരെ പറ്റിയിട്ട് ചിന്തിക്കണം അല്ലെ? അതായത് എല്ലാ ദിവസവും നമ്മൾക്ക് ഒരു ദിവസം പോലും കർഷകരെ പറ്റിയിട്ട് ചിന്തിക്കാതെ നമുക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. കാര്യം നമ്മൾ ഒരു ദിവസം രാവിലെ എണീക്കുന്ന പ്രഭാത ഭക്ഷണം മുതൽ നമുക്ക് ഉച്ചയ്ക്ക് കിട്ടുന്ന ചോറ് മുതൽ ഓരോന്നും ഓരോ കർഷകന്റെയും അത്രയധികം അധ്വാനത്തിന്റെ ഫലമാണ് നമ്മളിരുന്ന് കഴിക്കുന്നത് അല്ലേ? അപ്പൊ കഴിക്കുമ്പോഴൊക്കെ നമ്മൾ അതിനെ പറ്റിയിട്ട് ആലോചിക്കുക, അതിനെ പറ്റിയിട്ട് ചിന്തിക്കുക. മണ്ണിൽ വിത്തിടുമ്പോൾ ആ കർഷകന് വലിയ ഉറപ്പൊന്നുമില്ല, മഴ എങ്ങനെയായിരിക്കുമെന്ന്, കാലാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന്, വിളവ് എത്ര കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പില്ല. പക്ഷെ എന്നാലും അയാൾ വിതയ്ക്കുകയാണ്. കാരണം പ്രതീക്ഷ ഉപേക്ഷിച്ചാൽ പിന്നെ കൃഷി ചെയ്യാൻ പറ്റുമോ? കൃഷി ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. സുസ്മിതയല്ല, സുമയാണ്.
2: പേര് തെറ്റിപ്പോയി ആയിരുന്നു. സന്തോഷം. പെട്ടെന്ന് അതാ മോളെ ഓർമ്മ വന്നെ. ചിങ്ങ ഒന്നായിട്ട് എനിക്കിന്ന് സന്തോഷിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ചിങ്ങ ഒന്നാന്ന് പറയുമ്പോ പൊൻപുലരി ചിങ്ങമാസം വരുമ്പോഴത്തേക്ക് തുള്ളിച്ചാടി സമൃദ്ധിയുടെയും വിഭവങ്ങളുടെയും വയറ് നിറയ്ക്കുന്നതും, മുമ്പേ സലീന പറഞ്ഞതുപോലെ എന്റെ അച്ഛനും അമ്മയും എല്ലാം കഷ്ടപ്പെട്ട് ഈ വയലി ജോലിക്ക് പോയി. ജോലിക്ക് പോയത് അല്ലാതെ സ്വന്തം കൃഷിയല്ല. പട്ടിണി കാലത്ത് ഞാറ് നടുന്നതും വെളുപ്പിലെ ഞാറ് പിഴുന്നതും ആൾക്കാരെ കോഴി വിളിക്കുന്നതും അറയും ചക്രവും വെച്ച് വെള്ളം പറ്റിക്കുന്നതും ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണാനും പെണ്ണുങ്ങളെ നിരന്ന് നിന്ന് ഞാറ് പിഴുത് കെട്ടി പിന്നെ കണ്ടത്തിൽ പോയി അത് നടുന്നതും അതൊക്കെ കൊണ്ടുവന്ന്

0: ജീവിച്ച ഒരു കാലം യോണം മരുന്ന് എന്ന് പറയുന്നത്. നമ്മള് അങ്ങേ അറ്റം നമ്മള് വളരെ വളരെ ഓരോ ദിവസവും ദിവസം പോകുന്നില്ലെന്നും പറഞ്ഞിരിക്കുക. പൊയ്ക്കഴിയുമ്പോ ഭയങ്കര അതീവ. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചത്. എനിക്ക് പിന്നെ ഇന്ന് ഈ ചിങ്ങപ്പുലരിയിൽ എനിക്കൊരു നല്ല സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാ. എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് എന്റെ ജനിച്ചതോ പ്രസവിച്ചതോ എന്നുള്ള ഒരു ദിവസം അറിഞ്ഞല്ലാതെ പിന്നീട് എന്റെ മാതാപിതാക്കൾക്ക് അങ്ങനെയൊന്നും നമ്മുടെ ഒരു കാര്യങ്ങളും നടത്താനോ കാര്യങ്ങൾ ആയിട്ട് തുറന്നു പോകാനൊന്നും അന്ന് നമ്മുടെ ജീവിതം വേറെ മോശമല്ലേ മോളെ. മോശം എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരല്ലേ. ആ ഒരു സാഹചര്യത്തിൽ ജനിച്ച ഞാൻ എനിക്ക് 70-ാം വയസ്സിൽ എന്റെ കൂട്ടുകാര് ഇപ്പൊ വിളിച്ച സെലീന സൈത എനിക്ക് രാവിലെ എന്റെ കൂട്ടുകാർ എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും എനിക്ക് വിഷു പറഞ്ഞ് സന്തോഷം പങ്കിട്ട്. അവിടെ നമുക്ക് സമ്പത്തല്ല, ഈ ഒരു സന്തോഷം കിട്ടുന്നത് അവസാന നിമിഷം നമുക്ക് ഇങ്ങനെ ഒരു വാക്കുകൾ കേൾക്കുന്നതും ഒക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. രാവിലെ ഞാൻ കണ്ണു തുറന്ന് കാണുമ്പോ എന്റെ ഗ്രൂപ്പിലുള്ള പുഷ്പോലി എനിക്ക് ചെയ്തിരിക്കുന്നു അവസാനത്ത്. ഇങ്ങനെയുള്ള എല്ലാവരും അത് തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഇല്ലേ മോളെ. അങ്ങനെ
1: നല്ലൊരു പിറന്നാളാശംസകൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. നല്ലൊരു പിറന്നാളാശംസകൾ നേരുകയാണ്. അമ്മയ്ക്ക് എല്ലാവിധ ഐശ്വര്യവും ആയുസ്സും ആരോഗ്യത്തോടും കൂടി ഇരിക്കട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചിങ്ങമൊക്കെ ആയിട്ട് നമ്മൾ ചിങ്ങത്തിനെ ഒക്കെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ്ട് അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം.
1: നമസ്കാരം.
2: നമുക്ക് ഈ മറക്കാൻ പറ്റാത്ത രണ്ട് വിഭാഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ. കർഷകരെയും സൈനികരെയും മറന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഈ കർഷകരെ കുറിച്ചും കൃഷിയെ കുറിച്ചും ഒക്കെ ഒത്തിരി വാദം വരാതെ എല്ലാവരും സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കൃഷി, ഇന്നത്തെ കൃഷിയുടെ അവസ്ഥ എന്താണെന്നും എത്രമാത്രം കൃഷിയിടങ്ങൾ ഉണ്ടെന്നുള്ളതും ഉള്ള കൃഷിയിടങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവിടെ കൃത്യമായ രീതിയിൽ കൃഷി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ആരും ഈ അധികാരികൾ, അതായത് ഇതൊക്കെ നോക്കി നടത്തി ചെയ്യേണ്ടവര് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. പിന്നെ ഞാൻ ഇതിനു മുൻപ് റേഡിയോയിലൂടെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ പാഠ്യ വിഷയങ്ങളിൽ തന്നെ ചില സിലബസിനകത്തൊക്കെ മാറ്റം വരുത്തണം. കാരണം ഈ ബാല്യകാലത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിലും ഒരു അവബോധം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പാഠ്യപദ്ധതിയുടെ കൃഷിയെ കുറിച്ചും പ്രായോഗികമായിട്ടുള്ള നമ്മുടെ വിളകളെ കുറിച്ചും അത് എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഒരു ഇതെങ്കിലും അതിനകത്തൊക്കെ ആഡ് ചെയ്ത് കൊണ്ടുവന്നെങ്കിലേ ഈ വരും തലമുറയൊക്കെ കൃഷിയെ കുറിച്ച് മനസ്സിലാക്കുകയുള്ളൂ. ഇപ്പം പുതുതലമുറ ഒരുപക്ഷെ ഈ ചോറ് വെക്കുന്ന അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സൂപ്പർ മാർക്കറ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ കടകള് മാത്രമേ ഓർമ്മ ഉണ്ടാകുള്ളൂ. ഈ നെൽപ്പാടങ്ങളും അവിടെ കൃഷി ഇറക്കുന്ന രീതികളും അല്ലെങ്കിൽ ഈ കൊയ്ത്തും കൊയ്ത്തുത്സവവും അതൊക്കെ ഒരു ഒരു ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടെയായിരുന്നു. അതൊക്കെ ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തിരിച്ചു വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു അവബോധം ചെറിയ പ്രായത്തിലെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ സിലബസിലും ഒരു മാറ്റം വരണം. അല്ലാതെ ഇപ്പൊ കുട്ടികൾ വിചാരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുക, ഒരു പാക്കറ്റിനകത്തിരിക്കുന്ന ഇഷ്ടമുള്ള അരി എടുക്കുക, കാർഡ് തയ്പ്പിക്കുക, എല്ലാം ക്യാഷ് കൊടുത്ത് കഴിഞ്ഞാൽ അരി കിട്ടുന്നു എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം ആ മാറ്റം അവർ പുതിയ തലമുറയ്ക്ക് ഇതെന്താണ്, എങ്ങനെയാണ് ഈ പ്രോസസ് എന്ന് മനസ്സിലാകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കാരണം നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പാഠ്യപുസ്തകങ്ങളിൽ പഠിക്കുന്നുണ്ട്. പലതും പ്രായോഗികമല്ലാത്ത പല കാര്യങ്ങളും, ജീവിതത്തിൽ ഒരു ഗുണവും ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ വിദ്യാഭ്യാസ വിദക്ഷന്മാരൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഒന്നുകൂടെ പുനർചിന്തനം നടത്തി നമ്മുടെ സിലബസിനും കൂടി ഒരു മാറ്റം വരുത്തി പുതുതലമുറയും കൃഷിയെയും സംസ്കാരത്തെയും മണ്ണിനെയും ഒക്കെ അറിഞ്ഞ് ജീവിക്കുന്നതിനുള്ള ഒരു രീതിയിലേക്ക് മാറ്റുന്നതിനുള്ള കാര്യങ്ങളും കൂടെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും ചിങ്ങമാസത്തിന്റെ പുതുവത്സരത്തിന്റെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ.
1: അതെ അതെ, അതായത് നമ്മള് തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ എനിക്ക് തോന്നുന്നു നേരത്തെ ഈ വൊക്കേഷണൽ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾക്ക് നമ്മുടെ ഈ പഠിക്കാനുള്ളതിൻ്റെ ആ ഒരു സിലബസും കാര്യങ്ങളും ഒക്കെ ഇതിൽ നിന്ന് കൊടുക്കുമായിരുന്നു അല്ലേ? കൃഷിയെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനും വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ നമ്മളുടെ ആ കുട്ടികളിൽ ആ ഒരു പ്രോത്സാഹനവും ആ ഒരു അവർക്ക് ആ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ നമ്മളുടെ പരിസരത്തു കൂടി നമ്മളത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അവരിൽ കൃഷിയുടെ ആ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ എപ്പോഴും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും അല്ലെങ്കിൽ ഐ ടി പ്രൊഫഷണൽസും അല്ലെങ്കിൽ കളക്ടേഴ്സും മാത്രം പോരല്ലോ, കൃഷിക്കാരും കൂടെയൊക്കെ വേണ്ടേ? അവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ നമ്മുടെ നാട് ഇങ്ങനെ നിലനിന്ന് പോകാനായിട്ട് പറ്റിയ. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിലും കൂടെ കൃഷിക്കാരും കാര്യങ്ങളും ഒക്കെ വേണ്ടേ? അപ്പൊ അതിനോട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നി. ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് ഫാമിംഗ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് കുട്ടികൾ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് കൃഷികളും കാര്യങ്ങളും പരിഹാരങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം അവരെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കുകയും അവർക്കൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനമൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. കേട്ടുകൊണ്ടേ ഇരിക്കും എൻ്റെ റേഡിയോ 91.2 ഓൺ എ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ RJ സുമയാണ്. അപ്പൊ നമ്മളുടെ സമയം ദാണ്ട് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചിങ്ങ ഒന്നില് മണ്ണിൽ പണിയെടുക്കുന്ന ഓരോ കൈകൾക്കും വേണ്ടി നമുക്കൊരു വലിയൊരു കയ്യടി തന്നെ നമുക്ക് കൊടുക്കാം. വെയിലും മഴയും മണ്ണിനൊപ്പം നിൽക്കുന്ന ഓരോ കർഷകനും നമ്മുടെ ഭക്ഷണത്തിന്റെ പിന്നിലെ ഓരോ അദൃശ്യ കൈക്കും ഒരു വലിയ നന്ദി. ഈ ചിങ്ങം കർഷകന്റെ ജീവിതത്തിൽ നല്ല വിളവിന്റെ ചിങ്ങമാവട്ടെ, അവന്റെ വീട്ടിൽ സന്തോഷത്തിന്റെ പൂക്കളം വിരിയട്ടെ, അവന്റെ അധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കർഷകർക്കും, എല്ലാ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ചിങ്ങം ഒന്നിന്റെ ആശംസകൾ നേരുന്നുകൊണ്ട്, മണ്ണിനെ സ്നേഹിക്കുന്നവന്റെ കൈകളിലാണ് നമ്മുടെ നാടിന്റെ നാളെയും വളരുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
5: എന്ത് പറ്റി ജോൽസിലെ? എന്തെങ്കിലും കുഴപ്പം?
4: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
9: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
10: ഓഗസ്റ്റ് 16-22 പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23-31 പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
11: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
12: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: കണക്ട് ആയോ?
1: ഏ ആയിട്ടില്ല, വെയിറ്റ്, കണക്ട് ആകുന്നു. മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
0: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും.
7: അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
8: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
9: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
10: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
11: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളിൽ നിന്നൊക്കെ എപ്പോഴും എങ്ങോട്ടൊക്കെയോ വിട്ടുപോയ ചില വസ്തുക്കളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയ വസ്തുക്കളെ കുറിച്ച്? അത് ചിലപ്പോൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങിയ ഒന്നാകാം, അല്ലെങ്കിൽ ആരെങ്കിലും സ്നേഹത്തോടെ നമുക്ക് സമ്മാനിച്ചതാകാം, അതുമല്ലെങ്കിൽ റോഡരികളിൽ നിന്ന് അപ്രത്യക്ഷമായി നമ്മുടെ കയ്യിൽ കിട്ടിയതാകാം. കാലം കുറേ മുന്നോട്ട് പോയി, നമ്മൾ വലുതായി, പുതിയ മൊബൈൽ ഫോണുകൾ വന്നു, പുതിയ വസ്ത്രങ്ങൾ, പുതിയ വീടുകൾ, വണ്ടികൾ വന്നു. പക്ഷേ മനസ്സിലെവിടെയോ ഒരു കൊച്ചു വസന്തം പോലെ അങ്ങ് ദൂരെ ഒരു വിളക്കുമാടം പോലെ മിന്നി മറയുന്ന ചില വസ്തുക്കളില്ലേ? അത് മാത്രം എന്റെ കയ്യിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങളില്ലേ? അങ്ങനെയൊന്നും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? വസ്തുക്കൾ എന്തെന്ന് പറയുമ്പോൾ വെറുമൊരു ജീവനില്ലാത്ത സാധനമല്ലേ എന്ന് ചിലർ ചോദിക്കും. പക്ഷേ കേൾവിക്കാരെ ചില വസ്തുക്കൾക്ക് വെറും പ്ലാസ്റ്റിക്കിന്റെയോ ലോഹത്തിന്റെയോ കടലാസിന്റെയോ മൂല്യം മാത്രമല്ല ഉള്ളത്. അതിലേക്ക് നമ്മുടെ ജീവന്റെ ഒരു കഷ്ണം, നമ്മുടെ കുട്ടിക്കാലത്തിന്റെ ഒരു കഷ്ണം, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ, ഇതെല്ലാം ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാകും. എന്റെ കാര്യത്തിൽ തന്നെ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ മുത്തശ്ശി എനിക്ക് തന്നൊരു ചെറിയ പേനയുണ്ടായിരുന്നു. അത്ര വിലയുള്ളതൊന്നുമല്ല, ഒരു 5 രൂപയുടെ സാധാരണ മഷിപ്പേന. പക്ഷെ അതെനിക്ക് വെറും ഒരു പേനയായിരുന്നില്ല. എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ, എനിക്ക് പേടിയാകുമ്പോൾ അത് കയ്യിൽ പിടിച്ചാൽ ഒരു പ്രത്യേക ധൈര്യമായിരുന്നു. അന്ന് സ്കൂളിലെ ഏതോ ഒരു മഴക്കാലത്ത് സ്കൂൾ ബസ് കയറുന്നതിനിടയിൽ ആ പേന പോക്കറ്റിൽ നിന്ന് എവിടെയോ പോയി. അന്ന് ഞാൻ കരഞ്ഞ കരച്ചിൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. വർഷങ്ങൾ കുറേ കഴിഞ്ഞു, എത്രയെത്ര പേനകൾ ഉപയോഗിച്ചു, പക്ഷെ ആ 5 രൂപയുടെ മഷിപ്പേന തന്ന സന്തോഷവും ആത്മവിശ്വാസവും പിന്നീട് മറ്റൊരു വസ്തു എനിക്ക് തന്നിട്ടില്ല. നിങ്ങളിൽ പലർക്കും കാണില്ലേ ഇതുപോലെയൊന്ന്? പോയത് തിരികെ വരില്ലെന്ന് ഉറപ്പാണ്, എന്നാലും ഓർക്കുമ്പോൾ കണ്ണു നിറയുന്നു. നിങ്ങളുടെ ഉള്ളിൽ സുഖമുള്ള വിങ്ങൾ തരുന്ന ആ വസ്തു ഏതാണ്? ഒരു വസ്തു നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ശരിക്കും കരയുന്നത് ആ വസ്തു പോയതിനല്ല, ആ വസ്തുവിലൂടെ നമ്മൾ അനുഭവിച്ച ആ കാലഘട്ടം, ആ നിമിഷങ്ങൾ ഇനി തിരികെ വരില്ലല്ലോ എന്നോർത്താണ്. നമ്മൾ പ്രായമായി, ബാധ്യതകൾ തലയിലായി ജീവിതത്തിന്റെ തിരക്കുകളിൽ ഓടുമ്പോൾ ആ പഴയ ചെറിയ വസ്തുക്കൾ നമ്മളെ പഴയ നമ്മളിലേക്ക് വിളിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ ഓടി നടന്ന് കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വലിയ കാറുകൾ വാങ്ങുന്നുണ്ട്, വലിയ വീടുകൾ വയ്ക്കുന്നുണ്ട്. പക്ഷെ ഒരു നിമിഷം ശാന്തമായി ഇരുന്നൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ മനസ്സിൽ ഇന്നും ജീവനുള്ള ആ നഷ്ടപ്പെട്ട വസ്തു ഏതാണ്? വർഷങ്ങൾ കുറെ കഴിഞ്ഞിട്ടും അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായാത്തത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം നിങ്ങൾ ആലോചിക്കുന്നതോടൊപ്പം നമുക്ക് കുറച്ച് പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
9: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
10: റേഡിയോ ജംഗ്ഷനിലേക്ക് തിരികെ വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നമുക്ക് ഏറ്റവും നഷ്ടമായ പ്രിയപ്പെട്ട ഒരു വസ്തുവിനെ കുറിച്ച്. ഈ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളിൽ അവയിൽ നമ്മൾ പകർത്തി വെച്ച മനുഷ്യ ബന്ധങ്ങളുടെയും വികാരങ്ങളുടെയും ഓർമ്മകളുടെയും ഒക്കെ വലിയൊരു ലോകമുണ്ട്. കയ്യിലുള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ മാത്രം അതിൻ്റെ വില തിരിച്ചറിയുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പഴയ പേനയിൽ ഞാൻ ഇത്രത്തോളം ആത്മാർത്ഥത കാണിച്ച് അതിനോടുള്ള സ്നേഹം മുൻനിർത്തി പോയപ്പോൾ, ആ വസ്തു നഷ്ടമായപ്പോഴാണ് അതിൻ്റെ മൂല്യം എനിക്ക് കൂടുതൽ മനസ്സിലായത്. നമ്മൾ കരയുന്നത് ആ പദാർത്ഥത്തിന് വേണ്ടി ആയിരിക്കില്ല ഒരിക്കലും, മറിച്ച് അതിനോടൊപ്പം ജീവിച്ച ആ നല്ല നിമിഷങ്ങളും സ്നേഹവും നമുക്ക് തിരികെ കിട്ടില്ലല്ലോ എന്നോർത്ത് തന്നെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ സംഭവിക്കുന്നത്. കൂടെയുള്ളപ്പോൾ നൽകുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ മൂല്യമെന്ന് ആ നഷ്ടപ്പെടലുകൾ നമ്മെ ഓർമ്മിപ്പിക്കും. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളെയും ഓർത്ത് ചേർത്ത് പിടിക്കുക. അതൊരു പഴയ പുസ്തകമാകാം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷം തന്നെയാകാം. നാളെ അതുണ്ടാകണമെന്നില്ല എന്ന് തിരിച്ചറിവോടെ ഇന്നിലെ സന്തോഷങ്ങളും ആ ഓണം ആസ്വദിക്കൂ. ഏതൊരു വസ്തുവിനും ജീവൻ നൽകുന്നത് നമ്മൾ അതിന് നൽകുന്ന കരുതലും സ്നേഹവുമാണ്. വസ്തുക്കൾ മാറാം, മാഞ്ഞുപോകാം, എന്നാൽ അവയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന മൂല്യങ്ങളും മനുഷ്യ ബന്ധങ്ങളിലെ ആഴവും എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. അതുകൊണ്ട് കൂടെ ഉള്ളതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. നഷ്ടപ്പെട്ട ഓർമ്മകളെ നല്ലൊരു പാഠമായി മനസ്സിൽ സൂക്ഷിക്കുക. നമുക്ക് നഷ്ടമായ, മനസ്സിഷ്ടപ്പെട്ട ആ വസ്തുവിനെ കുറിച്ച് ഓർക്കുമ്പോഴും മനസ്സിന് സന്തോഷം നൽകാൻ എൻ്റെ റേഡിയോയിലൂടെ കുറേ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

തിരികെ വരാം. ഇതേ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ്. നമ്മൾ നഷ്ടപ്പെട്ടു പോയ കാര്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു, നമ്മുടെ നഷ്ടപ്പെട്ട വസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്ക് നഷ്ടപ്പെട്ട ആ വസ്തു എത്രത്തോളം മൂല്യം എന്നതുപോലെ തന്നെയാണ് അത് തന്ന ആൾക്കാർക്കും അതിൻ്റെതായ സ്നേഹവും മൂല്യവും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷമാകും അല്ലെ. ആ തന്ന ആളും ആ കിട്ടിയ വസ്തുവും നല്ല വില കൊടുത്തുള്ള വസ്തു ആയിരിക്കണമെന്നല്ല ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ മനസ്സിന് ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന വസ്തു ആയിരിക്കണമെന്നില്ലല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഓരോരുത്തർക്കും അവരോരുടേതായ ഇഷ്ടപ്പെടലുകളും ഇഷ്ടങ്ങളുമുണ്ട്. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ഇന്ന് കണ്ട ഒരു കുഞ്ഞെഴുത്താണ്, ഞാനൊന്ന് വായിക്കാം. ഒരു കുട്ടി ദിവസവും തൻ്റെ അച്ഛനോട് ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് എനിക്കെല്ലാം വൈകി കിട്ടുന്നത്? അച്ഛനൊരു വിത്തെടുത്ത് അവൻ്റെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് മണ്ണിൽ നട്ടിട്ട് നാളെ ഒരു മരം വേണമെന്ന് നിനക്ക് ആവശ്യപ്പെടാമോ? കുട്ടി തല വിളിക്കി സമ്മതം പറഞ്ഞു. പിറ്റേന്നവൻ വിത്ത് നട്ട സ്ഥലത്ത് പോയി നോക്കി, മരം വന്നില്ല. അവൻ സങ്കടമായി. അച്ഛൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ചില സ്വപ്നങ്ങൾക്ക് വളരാൻ കുറച്ച് സമയം മതി, ചിലതിന് കുറച്ച് കൂടുതൽ സമയം ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ജീവിതവും ഇന്ന്. ഇതിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നതെന്നോ, അതായത് കുറേ പേർ ഇപ്പോഴും കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് നേടാൻ. പക്ഷേ അവരെത്ര പരിശ്രമിച്ചിട്ടും ഓർമ്മ കിട്ടാതെ പോകുന്ന കുറേ നിമിഷമുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ നിരാശകളൊക്കെ വന്നുകൂടും. അയ്യോ, ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എനിക്കൊന്നും എത്താൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ചിന്ത വരും. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിൽ പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത്, ഇതിലും ബെറ്ററായിട്ട് നമ്മൾ നാളെ മാറും, അതിന് ഇന്ന് നമ്മൾ ഒരിക്കലും പുറകോട്ട് നിൽക്കരുത്. ക്ഷമയോടുകൂടി കാത്തിരുന്ന് കിട്ടുന്നതിൻ്റെ മൂല്യം അത് വളരെ വലുതാണ്. നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ച് കിട്ടുന്ന ജയങ്ങൾ എന്നും നമ്മളോടൊപ്പം തന്നെ നിൽക്കും. അല്ലാത്തതെല്ലാം കുറേ നാൾക്ക് ശേഷം നമ്മളിൽ നിന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുന്നേറാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിനായി നമുക്ക് നമ്മളെ സ്നേഹിക്കാനായി നമ്മുടെ സന്തോഷത്തിനു വേണ്ടി കുറേ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സ് കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത് മാത്രമോ? കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

റേഡിയോ ജംഗ്ഷനാണ്, നിങ്ങളോടൊപ്പം ഞാൻ ആദ്രയാണ്. നമുക്ക് റേഡിയോ ജംഗ്ഷനിൽ ഓരോ ദിവസവും ഓരോ സന്ദേശം കൂടി പറഞ്ഞു പോയാലോ? എന്താണ് സന്ദേശം എന്നല്ലേ? സന്ദേശത്തെ കുറിച്ച് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇന്നത്തെ സന്ദേശം ഇതാണ്: വേദന എന്താണെന്ന് അറിയാത്തവരോട് കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വേദനിക്കുന്നു. അവർ അപ്പോൾ എന്നെ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു. വേദന എന്താണെന്ന് അറിയുന്നവരോട് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേദനിക്കുന്നു എന്ന്. അപ്പോൾ അവർ എനിക്ക് വേണ്ടി കരഞ്ഞു. എല്ലാ വികാരങ്ങളും അനുഭവിക്കാത്തതുവരെ കേൾക്കുന്നവർക്ക് നമ്മൾ പറയുന്നത് അവർക്ക് വെറും വാക്ക് മാത്രമായിരിക്കും. ഈ മെസ്സേജ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായോ? വേറെ ഒന്നുമല്ല, നമ്മളുടെ ഒരു പ്രശ്നം നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ അതേ അർത്ഥത്തിൽ അവരത് മനസ്സിലാക്കണമെന്നില്ല. അങ്ങനൊരു അനുഭവം ഇല്ലാത്തവരോട് നമ്മൾ ചെന്ന് നമ്മുടെ പ്രശ്നം ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നത്തിന്റെ ആഴം അവരൊരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല. അല്ലാത്ത പക്ഷം കുറെയെങ്കിലും നമ്മളെ പോലെ ആ പ്രശ്നം അനുഭവിച്ചവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുന്നത് നമുക്ക് തന്നെ ഗുണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ സന്ദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ സന്ദേശം കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ കുറേയേറെ ചിന്തകൾ ഉണ്ടായെന്ന് എനിക്കറിയാം. കാരണം ഇതെല്ലാവരുടെ ജീവിതത്തിലും നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്കും ഇതിനെക്കുറിച്ചുള്ള കുറേ ഓർമ്മകൾ വന്നു പോയിട്ടുണ്ടാകും, അല്ലേ? നിങ്ങളുടെ അനുഭവത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കാണത്തില്ലേ? നമ്മൾ വലിയ പ്രശ്നമായിട്ട് ഒരാളടുത്ത് ചെന്ന് നമ്മൾ ആ ദുഃഖത്തിൽ പറയുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് അത്രയ്ക്കും മനസ്സിലാക്കാൻ കഴിയാത്തൊരു നിമിഷം ഉണ്ടാവും. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? കുറേ അനുഭവങ്ങൾ പറഞ്ഞു, കുറേ സന്ദേശങ്ങൾ പറഞ്ഞു അല്ലേ? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നവയാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നതും ഉയരത്തിൽ നിന്ന് വീഴുന്നത് പോലെയുള്ള അനുഭവം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇതിനെ ഹിപ്നിക് ജെർക്ക് എന്ന് പറയും. അതിന്റെ ലക്ഷണങ്ങൾ ഇവയാണ്. താഴേക്ക് വീഴുന്നതായി തോന്നും. കൊക്കയിലേക്കോ കുഴിയിലേക്കോ ഒക്കെ വീഴുന്നത് പോലെ തോന്നി പെട്ടെന്ന് നമ്മൾ ഞെട്ടി ഉണരും. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ശരീരം മുഴുവനോ പെട്ടെന്ന് കുലുങ്ങുകയോ വിറയ്ക്കോ ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് തോന്നും. ഹൃദയമിടിപ്പ് കൂടുക, വിയർപ്പ് അല്ലെങ്കിൽ ചെറിയൊരു ഷോക്ക് അടിക്കുന്നത് പോലെയുള്ള തോന്നലും ഒക്കെ നമുക്ക് ഉണ്ടാകും. ഇതെല്ലാം ഹിപ്നിക് ജെർക്കിന്റെ ഹൃദയമിടിപ്പ് കൂടുക, വിയർപ്പ് അല്ലെങ്കിൽ ചെറിയൊരു ഷോക്ക് അടിക്കുന്നത് പോലെയുള്ള തോന്നലും ഒക്കെ നമുക്ക് ഉണ്ടാകും. ഇതെല്ലാം ഹിപ്നിക് ജെർക്കിന്റെ ഭാഗമായിട്ടാണ്. ഈ ഹിപ്നിക് ജെർക്ക് എന്താണെന്നല്ലേ? ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അഗാധമായ ഉറക്കത്തിലേക്കുള്ള മാറ്റത്തിന്റെ സമയമാണ് ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്നത്. ശരീരം ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ തലച്ചോറിലെ പേശികൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ ഉണ്ടാകുന്ന ചെറിയൊരു ആശയക്കുഴപ്പമാണ് ഇതിന് കാരണം. പേശികൾക്ക് വിശ്രമം ലഭിക്കുമ്പോൾ തലച്ചോറിനത് താഴേക്ക് വീഴുന്നതായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇതിനുള്ള കാരണങ്ങൾ, ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ, അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് ഇതിനൊരു കാരണമാണ്. കിടക്കുന്ന അതുപോലെ തന്നെ രാത്രി കിടന്നാൽ മണിക്കൂറുകളോളം ഉറക്കം വരാതിരിക്കുക, രാത്രിയിൽ ഇടയ്ക്കിടെ ഉറക്കം ഉണരുകയും പിന്നീട് ഉറങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്യുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണവും ഉന്മേഷക്കുറവും തോന്നുക, ഇതിനെ ഇൻസോംനിയ എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ മൂലമുണ്ടായവയാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അങ്ങ് ഒഴിവാക്കുക. അതായത് സമയത്തിന് ഉറങ്ങാൻ, സമയത്തിന് ഭക്ഷണം കഴിക്കാൻ, ഇതിനെല്ലാം നമ്മൾ സമയം കണ്ടെത്തി നമ്മുടെ കാര്യങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇങ്ങനെയുള്ള അസുഖങ്ങളിലും ലക്ഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക്. എത്രയോ പാട്ടുകൾ കേൾക്കാറുണ്ട്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തുള്ളിച്ചാടും. എന്നാൽ ചില പഴയ മലയാളം മെലഡി കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടച്ചങ്ങ് ഇരുന്നു പോകും. ആ പാട്ടിന്റെ വരികളിലേക്ക് നമ്മൾ അങ്ങ് ഇറങ്ങി ചെല്ലുന്നതായിട്ട് നമുക്ക് തോന്നും. ഇന്നത്തെ പാട്ടുകൾക്ക് താളവും ഈണവും കൂടുതൽ ഉണ്ടാകാമെങ്കിലും അന്നത്തെ പാട്ടുകളുടെ ശരിക്കുമുള്ള ആത്മാവ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥവത്തായ വരികൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണല്ലേ. ഒരു കവിത പോലെ മനസ്സിനെ തൊടുന്ന, കേൾക്കും തോറും അർത്ഥം തെളിയുന്ന ആ വരികളാണ് ആ പാട്ടുകളെ തലമുറകൾ കഴിഞ്ഞിട്ട് നമ്മുടെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നത്. അങ്ങനെയുള്ള അർത്ഥപൂർണ്ണ അങ്ങനെയുള്ള പാട്ടിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ? അതിനു മുമ്പ് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: അല്ലേ, താനെന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
6: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
6: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
6: നടത്താം.
8: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ബാക്ക് ടു ഇത് എൻഡ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. നിങ്ങളോടൊപ്പം ഞാൻ ആദ്രയാണ്. നമ്മൾ കുറെ പാട്ടിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ആത്മാവുള്ള ആ പഴയ പാട്ടുകളെ കുറിച്ചാണ് അല്ലേ. ഇന്നിറങ്ങുന്ന പല പാട്ടുകളും ഏതാനും ആഴ്ചകൾ കൊണ്ട് ട്രെൻഡിങ് ലിസ്റ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ ഉള്ളിൽ മായന്ന് നിൽക്കുന്ന ആ പഴയ വരികളാണ് ഓരോ തവണ കേൾക്കുമ്പോഴും ഒരു പുതിയ അർത്ഥതലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ അവയ്ക്ക് കഴിയാറുമുണ്ട്. കടന്നുപോയ കാലത്തെയോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് പോയ എന്തോ ഒന്നിനെയോ സൂചിപ്പിക്കുന്നതായിരിക്കും പണ്ടത്തെ പാട്ടുകൾ. പഴയ പാട്ടുകൾക്ക് ഇന്ന് നമ്മുടെ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു പഴയ പാട്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാതിരിക്കില്ല. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏത് പാട്ടാണ് ആദ്യം ഓടി വന്നത്? ആ പാട്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കുറെ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
3: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
4: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: Stay tuned, stay happy with the Radio 91.2.

ജംഗ്ഷനിലേക്ക് തിരികെ വരാം. അപ്പൊ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, 80 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട്. അതിന്റെ കുറേ പ്രാധാന്യം നമുക്കറിയാം. എങ്കിൽ തന്നെയും നമ്മൾ ഇതുവരെയും അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുകയാണോ അതോ നിവർത്തുകയാണോ ചെയ്യുന്നത്? രണ്ടും ഒന്നില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. എന്നാൽ അതല്ല, ദേശീയ പതാക ഉയർത്തുക, ദേശീയ പതാക നിവർത്തുക, ഇത് രണ്ടും രണ്ടാണ്. രണ്ട് ദിവസങ്ങളിലായാണ് നടക്കുന്നത്. ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്, ഒന്ന് സ്വാതന്ത്ര്യദിനം, മറ്റൊന്ന് റിപ്പബ്ലിക് ദിനവും. ഈ രണ്ട് ദിവസങ്ങളിലും രണ്ട് രീതിയിലാണ് നമ്മൾ ദേശീയ പതാക അനാവരണം ചെയ്യുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഒരു പുതിയ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് പിറക്കുന്നതിന്റെ സൂചനയാണ് ദേശീയ പതാക താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്തുന്നത്. എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ദേശീയ പതാക നിവർത്തുന്നത്. അവിടെ താഴെ നിന്ന് മുകളിലേക്ക് ഫ്ലാഗ് പോളിൽ പതാക ഉയർത്തുന്നില്ല, പകരം നേരത്തെ തന്നെ കെട്ടിവെച്ചിരിക്കുന്ന പതാക നിവർത്തി അനാവരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. നിലവിൽ നിലനിൽക്കുന്ന ഒരു റിപ്പബ്ലിക്കിനെ സൂചിപ്പിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? പല സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഓർമ്മകളിൽ നമുക്ക് കുറേ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

സെഷനിലാണ് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ മലയാളി മനസ്സുകളിലേക്ക് ആ എഴുന്നള്ളത്ത് എത്തിയിരിക്കുകയാണ്. അതെന്താണെന്നില്ലേ, ഇന്നലെ എന്തായിരുന്നു, അത്ത ദിനമായിരുന്നു. ഓരോ മലയാളികളുടെയും ഹൃദയത്തിൽ തുമ്പപ്പൂവിന്റെ നൈർമല്യവും പൂവിളികളുടെ സന്തോഷവും ഇരിയുന്ന മനോഹരമായ നാളായിരുന്നു ഇന്നലെ. എന്താണ് അത്തത്തിന്റെ പ്രത്യേകത? ഓണം എന്ന് പറയുന്നത് കേവലം തിരുവോണ നാൾ മാത്രമല്ലല്ലോ, അത്ത മുതൽ തുടങ്ങുന്ന ആ 10 ദിവസത്തെ ആഘോഷത്തിന്റെ ആകെ തുകയാണ്. മനസ്സിലും വരാന്തയിലും ഒക്കെ പൂക്കളം ഇട്ട് നമ്മൾ മാവേലി തമ്പുരാനെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന ഒരു തുടക്കമാണ് അത്തം. പണ്ടുമുറ്റത്തെ ചെറിയൊരു വട്ടത്തിൽ തുമ്പപ്പൂവും മുക്കൂറ്റിയും മാത്രം വെച്ച് അത്തപ്പൂക്കളം ഇടുന്നതായിരുന്നു രസം. 2-ാം നാൾ ചിത്തിര, 3-ാം നാൾ ചോതി, അങ്ങനെ ഓരോ ദിവസവും പൂക്കളത്തിന്റെ വലുപ്പവും അഴകും കൂടും. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം ഒരല്പം തിരക്കു പിടിച്ചതായെങ്കിലും രാവിലെ എഴുന്നേറ്റ് വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ഒരു തുള്ളി പൂവിട്ട് ഓണം എത്തിയിട്ടോ എന്ന് നമ്മൾ സ്വയം പറയുന്ന ആ നിമിഷമുണ്ടല്ലോ, അതാണ് അത്തം നൽകുന്ന യഥാർത്ഥ അനുഭൂതി. നാടും വീടും ഒരുപോലെ പൂവിളികളാൽ മുഖരിതമാകുന്ന, ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടെ ഒന്നാകുന്ന സ്നേഹത്തിന്റെ നാളുകൾക്ക് ഇവിടെ തുടക്കമാവുകയാണ്. പ്രവാസികൾ പോലും നാട്ടിലെത്താൻ കൊതിയോടെ കലണ്ടറിലേക്ക് നോക്കുന്ന നാളുകൾ. അപ്പോൾ മുറ്റത്ത് പൂക്കളം ഒരുങ്ങിയില്ലെങ്കിലും സാരമില്ല, നമ്മുടെ മനസ്സിൽ കുറച്ച് സ്നേഹവും സന്തോഷവും കൊണ്ട് നമുക്കൊരു വലിയ പൂക്കളം തീർക്കാം. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മലയാളിയെ പരസ്പരം അടുപ്പിക്കുന്ന ആ മാജിക്, അതാണ് ഓണത്തിന്റെ യഥാർത്ഥ മഹാത്മ്യം. അതുകൊണ്ട് ഈ പൂക്കൾക്കൊപ്പമോ അതിനേക്കാളേറെയോ നമ്മുടെ മനസ്സുകളിലും സ്നേഹത്തിന്റെ പൂക്കളങ്ങൾ വിരിയട്ടെ, പരസ്പരം ചേർത്ത് വെക്കാം, കുറ്റങ്ങളും കുറവുകളും മറന്ന് സന്തോഷം പങ്കുവെക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് ചിരിയുടെയും ആഘോഷത്തിൻ്റെ പൊന്നോണത്തിൻ്റെ ഒക്കെ നാളുകളായി മാറട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അപ്പോൾ ഇനിയും കുറേയേറെ നല്ല കാര്യങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. ഇൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചേട്ടാ, നമ്മുടെ വെള്ളങ്ങാട്ടെ ഗോപി ഇവിടെ വന്ന് എന്നോട് ചോദിച്ച് പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്ക് ധനസഹായം കിട്ടാൻ എന്തോ ചെയ്യണമെന്ന്.
1: താൻ എന്തോ പറഞ്ഞു?
0: ഞാൻ പറഞ്ഞു ബന്ധപ്പെട്ട ഓഫീസിൽ ചെന്തിരക്കാന്.
1: ആർക്ക് അപേക്ഷിക്കാനാണെന്ന് ചോദിച്ചോ?
0: അത് ഞാൻ അവസാനമാ ചോദിച്ചത്. അന്നേരം പറഞ്ഞ് അവൻ അപേക്ഷിക്കാനാണെന്ന്.
1: ഗോപി എന്തുവാ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നേ?
0: അവന്റെ അപ്പൂപ്പനും അച്ഛനും ഒക്കെ മുറുക്കാൻ കട നടത്തിയിരുന്നവരല്ലയോ? അവനും ഇപ്പൊ അപ്പണിയല്ലേ ചെയ്യുന്നത്. ഞാൻ നല്ല നാല് വർത്തമാനം അങ്ങ് പറഞ്ഞു വിട്ടേനെ. കട വേറെ ചില ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല.
1: താൻ പറഞ്ഞാലും അവനൊരു പ്രശ്നവും ഇല്ല. അവൻ ആളൊരു രസികനാണ്. അവൻ എന്തേലും പറയാൻ തുടങ്ങുമ്പോഴേ മനസ്സിലാക്കിക്കോണം ഏതാണ്ട് മനുഷ്യനെ കറക്കുന്ന പണിയായിരിക്കും.
0: അയ്യോ, പണ്ട് അവനല്ലായിരുന്നോ കിഴക്കേക്കായാലും തിമിംഗലം ചത്തു മലർന്നു കിടക്കുന്നു പറഞ്ഞത്?
1: അതെ, പലരും തിമിംഗലത്തെ കാണാൻ പോവുകയും ചെയ്ത് പോയവരെല്ലാം തിരിച്ചു വന്നു ഗോവയാച്ചീത്തെയും വിളിച്ചു.
0: വേറൊരു കാര്യമുണ്ട് ചേട്ടാ, ഇങ്ങനെയുള്ളവര് നാട്ടിൻ പുറത്തു വേണം. ആരോടും ചിരിക്കാതെയും വർത്താനം പറയാതെയും നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഇത്തരത്തിലുള്ള ചില നുണുക്ക് കാര്യങ്ങൾ പറഞ്ഞും ചെയ്തും മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നത്.
1: അതെ, ഇതൊന്നും എല്ലാരെയും കൊണ്ടൊന്നും പറ്റുന്ന പണിയുമല്ല.
0: അതേസമയം അവന്റെ കടയുടെ തൊട്ടടുത്ത് സൈക്കിൾ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ടല്ലോ.
1: അയ്യോ, നമ്മുടെ ചാർങ്ങതരൻ, അവൻ ചിരിക്കത്തും ഇല്ല മിണ്ടത്തും ഇല്ല. മിണ്ടിയാൽ തന്നെ കട്ടി ചൊന്നോരുണ്ടോ വാക്ക് പറയും. സ്വന്തം കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോ പോലും അവൻ വീർപ്പിച്ച് കെട്ടി മുഖമായിട്ട് നിന്നോന. എടാ വിക്രമാ, നിന്നെ പോലുള്ള കുറെ ചെറുപ്പക്കാരുണ്ടായിട്ട് ഒരു നിസ്സാര പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ലല്ലോടാ.
2: പ്രശ്നോ? എന്താ പ്രശ്നം?
0: ഒന്നും അറിയാത്തത് പോലെ അല്ലയോ ചോദിക്കുന്നത്. കള്ളന്,
2: ബൈക്കാപാടം നടന്ന കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
1: അതൊന്നും അല്ല. ആ പ്രശ്നം അമീതും കോശും കൂടെ ചേർന്ന് അങ്ങ് ഒത്തുതീർപ്പാക്കി വിട്ട് ഇടി കൊണ്ടവനെ ആശുപത്രിയിലും കൊണ്ടുപോയി പരിശോധിച്ച് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ.
0: എടാ, നിന്റെ അയലത്ത് ഒരു വഴി പ്രശ്നം നടന്നായിരുന്നോ?
2: അതാണോ അമ്മാവി? അത് ഉള്ളി ഒളിച്ചു പോലെ അല്ലായിരുന്നു?
1: എന്നിട്ടാണ് അയലത്തുകാരെല്ലാം കൂടെ കൂടിയിരുന്നത് അവിടെ?
2: അമ്മാവ, ചാരുതറയിലെ ശിവരായൻ ചേട്ടൻ താമസിക്കുന്ന വീടിന്റെ തെക്കേ ഭാഗത്തൂടെ പടിഞ്ഞോട്ടുള്ള വഴിയേ അല്ലയോ നമ്മുടെ രാജേന്ദ്രനെ വീട്ടിലോട്ട് പോകുന്നത്?
1: അതെ, വർഷങ്ങളായിട്ട് അത് വഴിയാ പോകുന്നത്.
0: പിന്നെന്തിനാ ശിവരാജൻ ഒരു ഭാഗത്ത് വേലി കെട്ടിയത്?
2: നടന്നു പോകാനുള്ള വഴിയെ പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളു പോലും.
1: അല്ലേ, അത് ഇപ്പോഴാണോ ശിവരാജന് മനസ്സിലായത്?
2: അമ്മാവ, കാര്യം അതൊന്നും അല്ല. ശിവരാജൻ ചേട്ടന്റെ മകൾ ഒരു ഹോമിയോ ആശുപത്രി തുടങ്ങിയില്ലായിരുന്നോ?
0: അല്ലേ, വേലികെട്ടും ഹോമിയോ ആശുപത്രിയും തമ്മിൽ എന്തുവാ ബന്ധം?
2: പറയട്ടെ അമ്മാവി, ഒരു ദിവസം ശിവരാജൻ ചേട്ടൻ എങ്ങാണ്ട് പോയിട്ട് വന്നപ്പോ നമ്മുടെ രാജേന്ദ്രനന്റെ മോൻ സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ നിൽക്കുന്നത് കണ്ട് അന്ന് മുതല് ശിവരാജന് കാലിപ്പ് തുടങ്ങിയതാ.
1: അല്ലേ, ശിവരാജന്റെ മോളെ ആശുപത്രി തുടങ്ങിയതിന് മുമ്പ് തന്നെ ആ കൊച്ചൻ ചിലപ്പോ സർക്കാർ ആശുപത്രിയിലെ ചികിത്സ കഴിയുന്നതായിരിക്കും.
2: അതൊന്നും ശിവരാജൻ ചേട്ടൻ ചിന്തിച്ചില്ല. തൊട്ടയലത്ത് താമസിക്കുന്ന തന്റെ മോളുടെ ആശുപത്രിയിൽ ചികിത്സക്ക് വരാത്തതിന്റെ ദേഷ്യത്തിലാ വേലി കെട്ടിയതെന്ന്.
1: പ്രശ്നം എങ്ങനെ ഒതുക്കി തീർത്ത്?
2: അമ്മാവ, രാജേന്ദ്രനന്റെ മോനെ സർക്കാർ ഹോമിയോ ആശുപത്രി പോയതേ മരുന്ന് മേടിക്കാനല്ല, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു.
0: കാര്യം അറിയാതെ വേലികെട്ട് അങ്ങ് നടത്തി.
1: ചികിത്സക്ക് പോയാൽ തന്നെ എവിടെ പോകണമെന്നും തീരുമാനിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും പോകുന്നവർക്കില്ലയോ?
0: കൈ കാശില്ലാത്തപ്പോ ഈ ചായക്കടയെ വന്ന് ഭക്ഷണം കഴിക്കുകയും കൈ കാശുള്ളപ്പോ കിഴക്കേക്കരെ പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്.
1: അതെ, ഞങ്ങള് ചോദിക്കാനേ പോയിട്ടില്ല.
0: വികാരം മുന്നിലും വിചാരം പിന്നിലും നിന്നാൽ കർമ്മങ്ങളൊക്കെയും അർത്ഥശൂന്യം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോ ഓണക്കാലം ഇങ്ങ് വന്നെത്തി കഴിഞ്ഞിരിക്കുന്നല്ലേ. തിരുവോണ നാളിൽ അടുക്കളയിലെ തിരക്കുകൾക്കിടയിൽ ഓണം ആഘോഷിക്കാൻ മറന്നു പോകുന്ന ഒരമ്മയും ഇപ്രാവശ്യം നമുക്കിടയിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം അമ്മമാർക്കും കൂടെയുള്ളവർക്കും ഒരേപോലെ ആഘോഷമാക്കാനായിട്ട് തിരുവോണ നാളിലെ ആ ഒരു വലിയ തിരക്ക് അല്പം കുറച്ചാലോ, അതെങ്ങനെയാണ് ഐശ്വര്യ എന്നാകും എല്ലാരും ചിന്തിക്കുന്നതല്ലേ. നമുക്ക് തിരുവോണം വരെ ഓണസദ്യയിലെ ഓരോ വിഭവങ്ങളും മുൻകൂട്ടി എങ്ങനെ തയ്യാറാക്കാം, പായസത്തിന് മധുരം എങ്ങനെ മധുരതരമാക്കാം, അങ്ങനെ അടുക്കളയിലെ ടെൻഷനുകളെ എങ്ങനെ സ്നേഹത്താൽ മാറ്റിമറിക്കാം എന്ന് പറഞ്ഞു തരാനായിട്ട് തിരുവോണം വരെ നിങ്ങൾക്കൊപ്പം കൂടെ ഞാനുണ്ട് കേട്ടോ. അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന ഈ പരിപാടി നമ്മൾ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഓണത്തിന് അടുക്കളയിൽ നമുക്ക് എല്ലാവർക്കും അമ്മയൊന്ന് പോയി സഹായിച്ചാലോ. അപ്പോ അമ്മമാർക്കായിട്ട് അമ്മമാരോടൊപ്പം നമുക്ക് ഒരുമിച്ച് തുടങ്ങാൻ നമ്മളുടെ അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പരിപാടി. ഇന്ന് നമ്മൾ അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പ്രത്യേക പരിപാടിയിൽ തയ്യാറാക്കുന്നത് ഇഞ്ചിക്കറിയാണ് കേട്ടോ. അപ്പൊ വളരെ നേരത്തെ തന്നെ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. ഇഞ്ചിക്കറിയുടെ ആ ഒരു പ്രിപ്പറേഷനിലേക്കൊക്കെ നമുക്ക് കടക്കാം. പക്ഷേ ഒരുപാട് പാട്ടുകളൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു പാട്ടുകൾക്ക് ശേഷം നമുക്ക് മടങ്ങിയെത്താം അല്ലേ.
1: ജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ, മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ, നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ, മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച

0: നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന ഓണ പരിപാടിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ ഓണ സദ്യയിലെ സൂപ്പർ താരമായിട്ടുള്ള ഇഞ്ചിക്കറി, ആ ഒരു ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പരിപാടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഓണത്തിന് നമ്മൾ അമ്മമാരെ സഹായിക്കാൻ പോകുന്ന എല്ലാ കുട്ടികളോടൊപ്പം തന്നെ ഈ ഒരു ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി കേട്ട് പഠിച്ചോളൂ കേട്ടോ. ഓണം കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഇഞ്ചിക്കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാലേ അല്ലേ. അപ്പോ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വാ നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഞ്ചി തന്നെയാണ്, അതെല്ലാവർക്കും അറിയാലോ. പക്ഷേ ഈ ഒരു ഇഞ്ചി എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നമ്മളെ കടയിൽ പോകുന്ന സമയത്ത് നല്ല കട്ടിയുള്ള, ചുളിവുകളൊന്നുമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി തന്നെ നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇഞ്ചി തൊലി കളയാൻ പോകുമ്പോ പലർക്കും ഒരു പേടിയാണ്, എന്റെ ഈശ്വര കൈ നീറുവോ എന്നൊക്കെ അല്ലേ. അതിനൊരു സൂത്രം കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മളുടെ ഇഞ്ചി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കുക, അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ഇഞ്ചിയുടെ തൊലി ചുരണ്ടി കളയാം. കത്തി ഉപയോഗിക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണിത്. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് കൈ നീരമെന്ന് പേടിയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം പ്ലാസ്റ്റിക് കവറൊക്കെ കയ്യിൽ ഇങ്ങനെ ചുറ്റിയിട്ടോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഗ്ലൗസ് ധരിച്ചോ ഈ ഒരു പണി വളരെ ഈസി ആയിട്ട് നമുക്ക് തീർക്കാം. അപ്പതേ നമുക്കിനി ഈ ഒരു ഇഞ്ചിയൊക്കെ നല്ല സമയമെടുത്തിട്ട് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം അല്ലേ. ദേ ഞാനിവിടെ ഇഞ്ചിയുടെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ചെറുതായിട്ട് അരിയണം. നമ്മള് സാലഡിനൊക്കെ അരിയത്തില്ലേ, അതേപോലെ അരിയണം. ഇനി ഇഞ്ചി അരിയുന്ന സമയത്ത് നമ്മളുടെ കൈക്ക് നീറ്റിലുണ്ടാവുന്ന പേടിയുള്ളവര് ഒരു മരത്തിന്റെ പലകയിലൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. ഇഞ്ചിക്കറിക്ക് എപ്പോഴും നല്ല ചെറിയ ചെറുതായിട്ട് നല്ല കുനുകുരാന്ന് ഇഞ്ചി അരിഞ്ഞെടുക്കുന്നതായിരിക്കും വളരെയധികം ബെറ്റർ കേട്ടോ. അങ്ങനെ ദേ നമുക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലോണം കുനുകുരാന്നൊന്ന് മുറിച്ചെടുത്ത് വെക്കാം അല്ലേ. ദേ ഞാൻ ഇഞ്ചിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഇഞ്ചിക്കറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം കുറച്ച് എണ്ണ ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്കിങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളുടെ അടുക്കളയിലൊക്കെ നല്ലൊരു സുഗന്ധം വരും. അപ്പൊ ദേ ഞാൻ എന്റെ ഇഞ്ചിയൊക്കെ ഈ ഒരു എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ദേ അങ്ങനെ നല്ല ക്രിസ്പ്നെസ് ആയിട്ട് വന്നിട്ടുള്ള നമ്മളുടെ ഇഞ്ചിയൊക്കെ എണ്ണയിൽ നിന്ന് നമുക്കിങ്ങനെ കോരിയെടുക്കാം. ഇനി ഇതേ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വാളൻ പുളിയുടെ വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പും കുറച്ച് മാത്രം ശർക്കരയും ചേർത്ത് യോജിപ്പിക്കണം. ഇതൊക്കെ നമ്മളുടെ ഒരു കൈക്കണക്കാണ് കേട്ടോ. അളവ് പറയാത്തത് മറ്റൊന്നും കണ്ടല്ല. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഇഞ്ചി എടുക്കുന്നത് അതിനനുസരിച്ച് മറ്റെല്ലാ ചേരുവകളുടെയും അളവുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയാത്തത്. ഇനിതേ ഈ ഒരു മിശ്രിതമൊക്കെ തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന നമ്മളെ ആ ഒരു ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഇഞ്ചി നന്നായിട്ട് പൊടിച്ചെടുത്ത സമയം കൊണ്ട് നമ്മളുടെ പുളിവെള്ളം ഇങ്ങനെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇഞ്ചി കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. അങ്ങനെ ദേ നമ്മളുടെ ഇഞ്ചിക്കറി സ്റ്റവിൽ നിന്നും മാറ്റാൻ നേരമായിരിക്കാൻ ഇവിടെ നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ചെറിയ ഫ്രൈം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതില് കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് മൂപ്പിച്ച ശേഷം നമ്മുടെ ഈ ഒരു ഇഞ്ചിക്കറിയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ വളരെ ഈസിയാണ് ഇഞ്ചിക്കറി തയ്യാറാക്കാൻ അല്ലേ. അപ്പോ നമുക്ക് ഈ ഒരു ഓണത്തിന് ഇഞ്ചിക്കറി തയ്യാറാക്കി വെക്കാം. ഇപ്പോഴേ നമുക്ക് ഈ ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കി വെക്കാമല്ലോ. ഇഞ്ചിക്കറിയൊക്കെ ഇരിക്കും തോറുമാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പൊ നാളെയും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കേട്ടുമുട്ടാം. അതുവരേക്കും തുടർന്നും കേട്ടുവിടെയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 16 കോച്ചുകളുമായുള്ള ബംഗളൂരു എറണാകുളം വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് ചിങ്ങം 1. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളക്കര. FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഇതിനു മുന്നോടിയായി പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതിയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക്സ് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ പദ്ധതിയുടെ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും നിലവിലില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായിട്ടാണ് വന്ദേഭാരത് സർവീസ് നടത്തുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങം 1. ഓരോ മലയാളിക്കും പുതുവർഷ പിറവിയാണ് പൊന്നിൻ ചിങ്ങം. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിന് കർഷക ദിനം കൂടിയാണ്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്. കർഷകർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തുമെന്നും ഭൂപരിഷ്കരണം 2-ാം ഘട്ടം ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും കർഷകർ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കാലാവസ്ഥ മാറ്റം കാർഷിക കലണ്ടറിന്റെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വൃത്തി തിരിച്ചു കൊണ്ടുവരാൻ, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം അത് തന്നെയാണ്. കർഷകർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുക, അവരെ പ്രയാസത്തിലാക്കാതിരിക്കുക.
0: കർഷകരെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടികളും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാനുള്ള അവസരങ്ങളും സർക്കാർ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർഷക ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ മേയർ വി വി രാജേഷാണ് വൃക്ഷത്തൈ നട്ടത്. നഗരസഭാ ജീവനക്കാർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. കർഷക ദിനത്തിൽ കർഷകർക്കായി നെൽവിത്ത് ഒരുക്കാനുള്ള തീരുമാനവുമായി പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്ത്. കണ്ണാടി എന്ന ബ്രാൻഡിലാണ് നെൽവിത്ത് തയ്യാറാക്കി കർഷകർക്ക് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഇത്തവണ 2-ാം വിള മുതൽ ഇതിനായി പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ വിത്ത് വിതയ്ക്കും. ആദ്യം സ്വന്തം പഞ്ചായത്തിലെ കർഷകർക്ക് വിത്ത് ലഭ്യമാക്കും. തുടർന്ന് ആവശ്യക്കാർക്കെല്ലാം സബ്സിഡി നിരക്കിൽ നെൽവിത്ത് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് കണ്ണാടി. പഞ്ചായത്തിൽ 29 പാടശേഖരങ്ങളും 3000-ത്തോളം കർഷകരും ഏകദേശം 3000 ഏക്കർ നെൽകൃഷിയുമാണ് ഉള്ളത്.
0: സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കുമുള്ള ബോണസും പ്രത്യേക ഉത്സവ ബദ്ധയും അഡ്വാൻസും ഇന്നു മുതൽ വിതരണം ചെയ്യും. 4,500 രൂപയാണ് ബോണസായി ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബദ്ധയായി 3,000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബദ്ധ 1,250 രൂപയാണ്. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി പി സി വിശ്വനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നായിരുന്നു പരിപാടി. സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ചിങ്ങപ്പുലരിയിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നടയടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: തന്ത്രി കണ്ഠര ബ്രഹ്മദത്തന്റെ മുഖ്യകാർമ്മികത്വത്തിൽ രാവിലെ പൂജകൾ ആരംഭിച്ചു. ഉഷപൂജയ്ക്ക് ശേഷം പമ്പ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് പമ്പയിലും ശബരിമലയിലെ ഉൾക്കഴകത്തെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് സന്നിധാനത്തും നടന്നു. കരുനാഗപ്പള്ളി അമ്പലത്തും കാവ് ദേവസ്വത്തിലെ കുമാരൻ നമ്പൂതിരി, കരുനാഗപ്പള്ളി പടയനാർകുളങ്ങര ദേവസ്വത്തിലെ ഗിരീഷ് നമ്പൂതിരി എന്നിവരെ പമ്പ മേൽശാന്തിമാരായും ഉള്ളന്നൂർ ഗ്രൂപ്പ് ദേവസ്വം ബോർഡ് ജീവനക്കാരൻ ഗണേഷ് പ്രസാദിനെ ശബരിമല ഉൾക്കഴകമായും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു.
0: നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 മത്സരം. പൂൾ ഡിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ഒന്നാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക മറുപടി ബാറ്റിംഗ് ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ശ്രീലങ്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസ് നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 462 റൺസിന് അവസാനിച്ചു. 167 റൺസ് നേടിയ ദേവദത്ത് പടിക്കലിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീമിന് കരുത്തായത്. പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ഞായറാഴ്ച കൊളംബോയിൽ ആരംഭിക്കും. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇവർക്കായുള്ള തെരച്ചിൽ ഫലപ്രദമായി നടന്നതായും സംസ്ഥാനത്തിന് ഇടപെടാൻ പരിമിതിയുള്ളിടത്ത് കേന്ദ്രം ഇടപെട്ടതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം അടിയൊഴുക്കിൽപ്പെട്ട് കാണാതായ കരുനാഗപ്പള്ളി സ്വദേശി 7-ാം ക്ലാസ് വിദ്യാർത്ഥി ബിലാന്റെ മൃതദേഹം കണ്ടെത്തി. ചവറ വട്ടക്കായലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് കന്നേറ്റിപ്പാലത്തിന് താഴെ കായലിൽ കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. സംസ്ഥാനത്ത് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. ഈ വർഷം ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ചവർക്കാണ് ഇതിനുള്ള അവസരം ലഭിക്കുക. AIMS പോർട്ടൽ വഴിയോ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. പാലക്കാട് ലഹരി വസ്തുക്കളുമായി ദമ്പതികളും സുഹൃത്തും പിടിയിലായി. കാറിൽ ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം ഡാൻസാഫിന്റെ പിടിയിലായത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 340 പോയിന്റ് നഷ്ടത്തിൽ 77,670, നിഫ്റ്റി 78 പോയിന്റ് നഷ്ടത്തിൽ 24,289 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി, പവന് 400 രൂപ വർദ്ധിച്ചു. 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 16 കോച്ചുകളുമായുള്ള ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്ന് മുതൽ. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് ചിങ്ങമൊന്ന്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളക്കര. FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: മനസ്സിനെ തൊട്ടറിഞ്ഞു. നിറഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: മാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2018 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾക്ക് തുടക്കമിട്ടത്. ELC 2.0 കീഴിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള 15 ലക്ഷം സ്കൂളുകളിലും 70,000 കോളേജുകളിലും 1,420 സർവകലാശാലകളിലും ഇത്തരം ക്ലബ്ബുകൾ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ക്ലബ്ബുകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശൃംഖലയായ ECI നെറ്റുമായി ബന്ധിപ്പിക്കും. തെരഞ്ഞെടുപ്പ് അവബോധം, ഡിജിറ്റൽ ഇടപെടലുകൾ, ജനാധിപത്യ പ്രക്രിയയിൽ പൌരന്മാരുടെ പങ്കാളിത്തം എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഝാർഖണ്ഡിൽ നിയമന പരീക്ഷകളിൽ ക്രമക്കേടുകൾ ആരോപിച്ച് നടക്കുന്ന സമരം 24-ാം ദിവസത്തിലേക്ക് കടന്നു. JSSC CGL പരീക്ഷ റദ്ദാക്കണമെന്നും ക്രമക്കേടുകളിൽ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ട്. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകശ്മീരിലെ ചില ഇടങ്ങളിലും ലഡാക്കിലും ആരംഭിച്ചു. ഓഗസ്റ്റ് 31 വരെയാണ് സമയപരിധി. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ പ്രവർത്തനം ആരംഭിച്ചു. മൃഗശാലയിൽ 14D സിനിമാ തിയേറ്ററും വെർച്വൽ ജംഗിൾ സഫാരിയും സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇവിടെ അവസരം ലഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പൊതുമേഖലാ ബാങ്കുകൾക്കായി ഉന്നതതല സമിതി ഉടൻ രൂപീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ 2 ദിവസത്തെ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ശുപാർശകൾ പരിഗണിച്ച് ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ തീരുമാനിക്കുന്നത് സമിതിയായിരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
1: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്ന് മുതൽ ആരംഭിക്കും. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്യും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിലെ വെളിയിൽ കാസിലിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജിയൻ V പളനിസ്വാമി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഒഡീഷയിലും ഗംഗാതീരത്തോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ പ്രദേശങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ജമ്മുകശ്മീർ, ബീഹാർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അസമിൽ പ്രളയക്കെടുതികൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് ഇടക്കാല ധനസഹായം അനുവദിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 100,000 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു. ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക ഒന്നാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യുക്വിയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 304 പോയിന്റ് കുറഞ്ഞ് 77,704, നിഫ്റ്റി 67 പോയിന്റ് നഷ്ടത്തിൽ 24,301 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 400 രൂപ വർദ്ധിച്ച് 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. അമേരിക്കയിൽ ലാല ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിനെ തുടർന്ന് ഹവായിയിൽ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. അപകടത്തിൽ ഒരാൾ മരിച്ചു. കൊടുങ്കാറ്റിനെ തുടർന്ന് പേമാരി മിന്നൽ പ്രളയവും ഉണ്ടായി. 8 പ്രധാന ദ്വീപുകളിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

0: എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ച് ആയാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ?
6: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
7: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി, EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
9: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ Institute of Medical Sciences, Chennai.
5: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോ ഗാന മഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ ചൊല്ലി തരട്ടെ. കുരങ്ങനെ പ്രണയിച്ച മീനിന് സംഭവിച്ചത് എന്താണെന്നറിയാവോ? ഒരു കാട്ടിലെ അരുവിക്കരയില് ജീവിച്ചിരുന്ന ഒരു കുരങ്ങനും അരുവിയിലെ മീനും തമ്മില് വളരെ അഗാധമായിട്ടുള്ള പ്രണയത്തിലായി. കുരങ്ങന് മീനിനോട് അളവറ്റ സ്നേഹമായിരുന്നു. തനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പഴങ്ങളും ആഹാരങ്ങളും ഒക്കെ അവൻ മീനിനായിട്ട് പങ്കുവെച്ചു. കുരങ്ങന് എപ്പോഴും തന്റെ പ്രണയിനിയെ അടുത്ത് തന്നെ ഇരുത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ദിവസം തന്റെ സ്നേഹം പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് കുരങ്ങ് മീനിനെ വെള്ളത്തിൽ നിന്നും എടുത്ത് തന്റെ കൈകളിൽ വെച്ച് അക്കരയുള്ള ഒരു വലിയ മരച്ചില്ലയിലേക്ക് കൊണ്ടുപോവുകയാണ്. മീനിന് കുരങ്ങനിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമൊക്കെ ലഭിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും വെള്ളമില്ലാത്തത് കൊണ്ട് അതിന് വല്ലാണ്ട് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിയവേ ആ ഒരു മീന് കുരങ്ങന്റെ കൈകളിൽ കിടന്ന് തന്നെ ജീവൻ വെടിയുകയാണ്. താൻ നൽകിയ അളവറ്റ സ്നേഹം ആ ജീവന്റെ ജീവനെ തന്നെ എടുത്തു എന്നറിയാതെ കുരങ്ങ് അന്ന് ആ മരച്ചില്ലയിൽ ഇരുന്ന് തേങ്ങി തേങ്ങി കരയുകയും ചെയ്തു. ഇതിനൊരു ഗുണപാഠം ഉണ്ട് കേട്ടോ. അളവറ്റ സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രം കാര്യമല്ല, മറ്റുള്ളവരുടെ സാഹചര്യങ്ങളും അവരുടെ ജീവന്റെ ആവശ്യങ്ങളും മനസ്സിലാക്കാതെ നൽകുന്ന അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യവും അടിച്ചേൽപ്പിക്കുന്ന സ്നേഹവും ഒക്കെ പലപ്പോഴും നമുക്കൊക്കെ വിനാശകരമായിട്ട് തീർന്നേക്കാം. യഥാർത്ഥ സ്നേഹം എന്നാല് മറ്റുള്ളവരെ സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് മാറ്റിയെടുക്കലല്ല, മറിച്ച് അവരുടെ നിലനിൽപ്പുകളെയും സ്വാതന്ത്ര്യത്തെയൊക്കെ മാനിക്കലാണ് കേട്ടോ. ഞാൻ ഈ ഒരു കഥ ഇവിടെ പറഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഇപ്പോഴുള്ള പല വിവാഹ ബന്ധങ്ങളും വിവാഹ ഇതര ബന്ധങ്ങളൊക്കെ ആയാലും ഇത്തരത്തില് ഒരുപാട് അമിതമായിട്ടുള്ള സ്നേഹത്തിന്റെ പേരില് മറ്റുള്ളവരുടെ ജീവിതത്തേക്ക് ഒരുപാട് നശിപ്പിക്കുന്ന പ്രവണതയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു കഥയിലൂടെ തന്നെ നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയല്ലേ. എന്തായാലും നമ്മുടെ വിഷയം ഇതല്ല, ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് നമുക്ക് ഇങ്ങനെ ടൈം ഇനിയും കിടക്കുകയാണ് അല്ലേ. അപ്പൊ വേഗം വേഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വിളിച്ചോളൂ. 9544709912 എന്ന നമ്പറിലേക്ക്. അപ്പോഴേക്ക് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം കേട്ടോ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജെ ഐശ്വര്യയാണ്. ഗായ്സ്, നമ്മൾക്കൊരു കോളർ കൂടിയുണ്ട്. ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ, കുമാർ ചേട്ടൻ എവിടുന്നാണ് വിളിക്കുന്നത്?
2: അപ്പൊ
1: നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടാണോ സഞ്ചരിക്കുന്നൊക്കെ? അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ ട്രാഫിക്? ബ്ലോക്കും വണ്ടി
2: ഇപ്പം കുറെ ദിവസമായിട്ട് ഓണത്തിന്റെ തിരക്കാ, ബ്ലോക്കാ
1: ആണല്ലേ.
2: ഒരു 4 മണിയാകുമ്പോ തൊട്ട് ബ്ലോക്കാ.
1: ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ശാന്തമായി പോവുകയാണ്. ചായ ഒക്കെ കുടിച്ചോ?
2: ചായൊക്കെ കുടിച്ചു.
1: കുടിച്ചോ? അപ്പൊ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: ജയറാമേട്ടന്റെ ഇരുമയും ഒരു മനസ്സും ഞങ്ങൾ സന്തുഷ്ടരാണ്.
1: ഈ ഒരു പാട്ട് വേണല്ലേ? ഈ ഒരു പാട്ട് വെച്ച് തരാട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചത് ഉണ്ടോ? ഈ ഒരു തിരക്കിലും നമ്മളിങ്ങനെ അല്ലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്ന ആളുകളൊക്കെയാണ്. നമ്മുടെ ശ്രോതാക്കളാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സ്വത്തെന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ചേട്ടന് വേണ്ടിയിട്ട് പാട്ട് കേൾക്കാട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. എന്റെ റേഡിയോ നിലയങ്ങൾക്കും ഗാനമഞ്ജരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ചിങ്ങം കർഷക ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരിയിൽ വാത്സല്യം സിനിമയിലെ ഇന്ത്യൻ കൊച്ചുവരമ്പൻ മേലെ എന്ന ഗാനം കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് PV മുഹമ്മദ് ചേട്ടനാണ്. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ.

0: സിൽക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
10: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ വേഗം വേഗം പ്രിയമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വിളിച്ചോളൂ 954-7000-912 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്ക് നേരെ ഒരു കോളർ കൂടി ചേർന്നിട്ട് ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, കേൾക്കാവോ? ബിന്ദു ചേച്ചി, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം?
2: ഒന്നാണ്
1: ഇപ്പൊ ഓണത്തിന്റെ കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നല്ലേ?
2: ഓക്കെ,
1: ഇപ്പഴേ ഓണപ്പാട്ടുകളായി എല്ലായിടത്തും അല്ലേ? അപ്പൊ എന്തായാലും കേൾക്കാം. ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്?
2: എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്.
1: പേര് പറഞ്ഞോളൂ മക്കളുടെ.
2: അഭിജിത്ത്, അബി.
1: ഓക്കെ, അപ്പൊ അഭിജിത്തിനും അബിക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം
2: കേട്ടോ.
1: ഓക്കെ, മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് രാജി ചേച്ചിയാണ്. ചോദിച്ചിട്ടുള്ള പാട്ട് നിറം എന്ന സിനിമയിലെ വിടിയറിയാതെ എന്ന പാട്ടാണ്. ഈ രണ്ട് പാട്ടുകളും വീണ്ടും കേട്ടിട്ട് വരുമ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ 954-7000-912 എന്ന നമ്പറിലേക്ക്.

0: താൻ എന്ത് കടുവ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചൊല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും, ബുള്ളറ്റിന് 150 രൂപ, സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ, ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ് ഗൈസ്, വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് ചിങ്ങം ഒന്നാണല്ലേ. മലയാള വർഷത്തിന്റെ ആരംഭ ദിനമായിട്ടുള്ള ചിങ്ങം ഒന്ന് നമ്മുടെ ഒക്കെ കേരളീയരുടെ മനസ്സിൽ പുതുവത്സരത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രകൃതിയുടെയും നവോത്ഥാനത്തിന്റെയും ഒക്കെ നിറയ്ക്കുന്ന പുണ്യദിനം കൂടിയാണ് ചിങ്ങം ഒന്ന്. കേരളത്തിലെ കർഷക ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് വെറും ഒരു ഔപചാരിക ചടങ്ങല്ല. മണ്ണിനെയും വിത്തിനെയും ജലത്തിനെയും അധ്വാനത്തെയും ദൈവികമായിട്ട് കണ്ടുകൊണ്ട് ആചരിച്ച പൂർവികരുടെ സ്മരണ പുതുക്കുന്ന പുണ്യദിനം കൂടിയാണ്. ഈ ഒരു ദിവസത്തില് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് രാപകലില്ലാതെ അധ്വാനിക്കുന്ന ഓരോ കർഷകരെയും നമുക്ക് നന്ദി പറയാം. ഓരോ കർഷകരോടും നന്ദി പറയാം അല്ലെ. ദേ നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ ഒരു കോൾ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോകാം. ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഹലോ, ഞാൻ വിജയൻ. തയ്യക്കട.

0: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367. 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് വൺ സെക്കൻഡ് ബാക്ടിന്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് ഐശ്വര്യ. ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന സിനിമയിലെ അമ്പാഴം തണലിട്ട് ഇടവഴിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ചേരാവള്ളി ശിവൻചേട്ടനാണ് കായംകുളത്ത് നിന്നും. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോളർ കൂടി ചേരുന്നുണ്ട്. ആ ഒരു ലൈനിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? എന്തൊക്കെയാണ് വിശേഷം?
2: സുഖമായിട്ടിരിക്കുന്നോ?
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക് ഇത്ര വലിയ ഒരു ഓണപ്പാട്ട് വെച്ചിരിക്കുന്നു.
1: ഒന്നുകൂടെ പറയോ.
2: ഇത്ര വലിയ ഓണപ്പാട്ട് വെച്ചിരിക്കുന്നു. ഓണം വന്നല്ലോ എന്ന് പറഞ്ഞ വിശ്വാസമായ ഒരു പാട്ടുണ്ട്, അത് വെച്ചിരിക്കുന്നു.
1: ഓക്കെ, വെച്ചുതരാം കേട്ടോ.
2: എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസ ഈ പാട്ട് എല്ലാവർക്കും സമർപ്പിക്കുന്നു.
1: മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ ചേച്ചി, ഹായ്, ഗുഡ് ഈവനിങ്. എന്റെ പേര് നന്ദന, തൃശൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് മധുരം എന്ന സിനിമയിലെ പരിമിത നേരം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടാണ്, വെച്ച് തരാതിരിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിച്ചോളൂ. 954-7000-913 എന്ന നമ്പറിലേക്ക്, ഈ ഒരു സെയിം നമ്പറിലേക്ക് വാട്സപ്പും ആക്റ്റീവ് ആണ്, വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ.

0: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
9: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
11: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
12: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും പാട്ടുകളുടെ ലോകത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. യെസ് ഗായ്സ്, ഇനി നമുക്ക് രണ്ട് മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് അരയന്നങ്ങളുടെ വീട് എന്ന പടത്തിൽ ജയേട്ടൻ പാടിയ കാക്കപ്പൂ കൈതപ്പൂ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ, അഡ്വാൻസ് ഹാപ്പി ഓണം വിഷസ്. ബേബി ബേബി വാട്ട് ആർ യു ഡൂയിങ് എന്ന ഗാനം വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ടു ആർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെസ്സേജ് അയച്ചിട്ടുള്ളത് സിന്ധു ചേച്ചിയാണ് തഴവയിൽ നിന്നും. ഈ വർഷത്തെ എനിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ആയിട്ട് ഓണം വിഷസ് അറിയിച്ച ആളാണ് സിന്ധു ചേച്ചി കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വരാം.

0: കുറച്ച് കളിച്ചോട്ടല്ലേ, തിരിച്ചുള്ളത്
1: അല്ലേ. താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
3: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
5: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
3: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
5: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
7: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
9: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം N Radio 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നമ്മൾ ഓണത്തിന്റെ ഒരുപാട് പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു ഓണപ്പാട്ടും ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഉണ്ട് കേട്ടോ. ഹായ് ഗാനമഞ്ജരി, ഓണപ്പാട്ടിൻ താളം തുള്ളും എന്ന് ഗാനം വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അനിൽചേട്ടനാണ് തഴവയിൽ നിന്നും, ഡെഡിക്കേറ്റഡ് ടു ആൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഓണം വൈബ് വരുമ്പോ തന്നെ നമുക്ക് എപ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പാട്ടാണ് ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ അല്ലേ. ഈ ഒരു പാട്ടും തിരുവാവണി രാവെന്ന പാട്ടും ഇപ്പോൾ ഓണം മൂടുന്ന പാട്ടും ഒക്കെയാണ് ഇപ്പൊ നമുക്ക് ഭയങ്കര വൈറലായിട്ട് ഇരിക്കുന്നത്. എന്ന് വൈറൽ എന്ന് പറയാൻ പറ്റൂല, ഈ ഒരു പാട്ട് കുറച്ച് മുന്നേ പറഞ്ഞ പാട്ടുകളെല്ലാം ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ യാതൊരുവിധ മാറ്റവുമില്ലാതെ എല്ലാ ഓണത്തിനും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു പാട്ട് തന്നെയാണ്. ഏതായാലും ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഗുഡ് ഈവനിങ് ഐശ്വര്യ, നമസ്തേ. ഒരു സെക്കൻഡ് ക്ലാസ് എന്ന ചിത്രത്തിലെ അമ്പാടം തണലിട്ട് ഇടവഴിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമല്ലോ. ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ചേരാവള്ളി ശിവൻചേട്ടനാണ് കേട്ടോ. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് ഗായ്സ്, വൺസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ 9544700912 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം അല്ലേ. ഹായ് ഗാനമഞ്ജരി, ഞാൻ ഷീജ. എനിക്ക് വെട്ടം എന്ന ഫിലിമിലെ ഐ ലവ് യു ഡിസംബർ എന്ന സോങ് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പാട്ടാണ്, ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ ഒരു കോളർ കൂടെ ലൈനിലുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: അമ്പിളി, ഞങ്ങൾ ഇവിടെ മണ്ണൂക്കാവീന്ന്. ഒരു പാട്ട് വേണം.
1: ഓക്കേ, ഏത് പാട്ടാണ് വേണ്ടത്? ഹലോ,
2: കല്യാണം കഴിഞ്ഞ അമ്പിളി ചേച്ചിക്കും രഘുവന്നനും വേണ്ടിട്ടുള്ള പാട്ട്. ഈ വരുന്നതേ പാട്ട് നമ്മള് മധുവിധു രാവുകളെ.
1: ഓക്കെ, വെച്ചേരാട്ടോ.
2: കൺമണിക്കാത്ത.
1: ഓക്കെ, വെച്ചേരാട്ടോ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി, ഞാൻ പുതിയകാവിൽ നിന്നും ജയയാണ്. ഓണമല്ലേ, എനിക്ക് പൂവിളി പൂവിളി പൊന്നോണമായി എന്ന് ഗാനം വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാട്ടില്ലാതെ എന്ത് ഓണമാണ് നമുക്കില്ലേ? എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ചേച്ചി, ഞാൻ മണപ്പള്ളിയിൽ നിന്ന് മാളുവാണ്. കരിമിഴി കുരുവിയെ കണ്ടീല എന്ന ഗാനം ഒന്ന് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാളു, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാട്ടോ. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ. ഇനി മറ്റൊരാൾ കൂടി ചേർന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം.
2: ഹലോ,
1: ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാനത്തൻ പിരാനൂരാണ്.
1: എനിക്ക് ആനന്ദ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം ഉള്ളത്?

0: പരന്ത് എന്ന് പറഞ്ഞ സിനിമയില്ലേ മമ്മൂക്ക് എല്ലാം അഭിനയിച്ചേ,
1: അതിന്റെ
0: അത് ഒരു പാട്ടതാ തുമ്പി തുമ്പി എന്ന് പറഞ്ഞ ഒരു പാട്ടതാ
1: തുമ്പി തുമ്പി പാട്ട്. ആ ഒരു പാട്ട്
0: ആ പാട്ടാണ് എനിക്ക് ഞാൻ ഇന്ന് ഈ ഓണം തുടങ്ങിയ നാടകം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.
1: ഓക്കെ ചേട്ടാ, ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ.
0: വളരെ സന്തോഷം.
1: വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പാട്ട്?
0: ഈ ഒരു പാട്ട് അങ്ങനെ പ്രത്യേകം ഡെഡിക്കേഷൻ ഒന്നുമില്ല, എന്നാലും ഞാൻ എന്റെ തിരാന്നൊരു നാട്ടിലേക്ക് ഞാൻ ഈ പാട്ട് ഇങ്ങോട്ടേക്ക് എടുത്തു, അത്രേ ഉള്ളൂ.
1: അങ്ങ് എടുക്കാണ് അല്ലേ?
0: എടുക്കുകയാണ് ഈ പാട്ട്.
1: ഓക്കെ ചേട്ടാ,
0: സന്തോഷം എനിക്ക് ആ പാട്ട് വെച്ച് തരുന്നില്ലേ.
1: ഓക്കെ ചേട്ടൻ വിളിക്കുന്നത് നമുക്ക് അതിലും സന്തോഷം കേട്ടോ.
0: എല്ലാം കൊണ്ട് ഹാപ്പിയല്ലേ.
1: അതെ അതെ. ഈ രണ്ട് പാട്ടുകളോട് കൂടി ഇന്നത്തെ ഗാനമഞ്ജരിയുടെ അവസാനിക്കുകയാണ്. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2 ആസ്വദിക്കൂ ആഘോഷിക്കൂ.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
8: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: പണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
0: എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓരോ മലയാളിക്കും പുതുവർഷപ്പിറവിയുടെ അനുഭവം സമ്മാനിച്ച് പൊന്നിൻ ചിങ്ങമെത്തി. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിൽ കർഷക ദിനമായും ആഘോഷിക്കാറുണ്ട്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് മന്ത്രി പി സി വിഷ്ണുനാഥ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പാലക്കാട് രാമശേരിയിൽ നടന്ന താമരസദ്യ ശ്രദ്ധേയമായി. രാമശേരി ഗാന്ധി ആശ്രമത്തിലാണ് അത്തം നാളിൽ പത്മഭോജനം നടന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: താമര ഇലയും പൂവും തണ്ടുകളും താമരക്കിഴങ്ങും ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ താമര ഇലയിലാണ് വിളമ്പിയത്. താമരപ്പൂ തോരൻ, ഉപ്പേരി, കൂട്ടുകറി, താമരത്തണ്ട് കറി, അവിയൽ, പായസം തുടങ്ങിയ താമര വിഭവങ്ങളും തുമ്പപ്പൂ ചോറും ഉണക്കലരി ചോറും അടങ്ങുന്ന 12 വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. പത്മഭോജനം എന്ന പേരിൽ പുരാതന കാലത്ത് ആരോഗ്യകാംക്ഷികൾ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നടത്തി വന്നിരുന്ന താമരസദ്യയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി രാമശേരി ഗാന്ധി ആശ്രമം അങ്കണത്തിൽ പുനരാവിഷ്കരിച്ചത്.
0: സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഓണത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ കോഴിക്കോട് നഗരത്തിൽ ഓണം ഫെയറുകൾ സജീവമായി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണവിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി ഈ മാസം 20 നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള ഓണം കൈത്തറി വിപണനമേള കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് ആരംഭിച്ചു. വിപുലമായ കൈത്തറി ശേഖരവും ആകർഷകമായ ഓഫറുകളുമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. സപ്ലൈകോ നടത്തുന്ന ജില്ലാതല ഓണം മെഗാഫെയർ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് ആരംഭിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഓണ വിപണന മേളകളും സജീവമായിട്ടുണ്ട്.
0: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഭേദഗതിയിലെ നിർദ്ദിഷ്ട സെക്ഷൻ 9D പ്രകാരം ധാതു നിക്ഷേപമുള്ള ഭൂമിക്ക് നികുതി, സെസ് മറ്റ് ലിവികൾ എന്നിവ ചുമത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. കേരളം ഉയർത്തുന്ന ആശങ്കകളിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജ്യൻ വി പളനിച്ചാമി അധ്യക്ഷത വഹിക്കും. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണനാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കുന്ന പ്രധാന ഇടമാണ് ശ്രീനാരായണപുരം റിപ്പിൾ ഫോൾസ്. സുരക്ഷിതമായി വെള്ളച്ചാട്ടം ആസ്വദിക്കാനും സെൽഫി എടുക്കാനുമുള്ള സൌകര്യം ഇവിടെയുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വന്യമായ പ്രകൃതി സൌന്ദര്യവും കുളിർമയും സമ്മാനിക്കുന്ന പ്രധാന ആകർഷണമാണ് ശ്രീനാരായണപുരം റിപ്പിൾസ് വാട്ടർഫാൾസ്. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തുനിന്ന് സുരക്ഷിതമായി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള മികച്ച സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുതിരപ്പുഴയാറിന്റെ രൌദ്രഭാവവും തണുപ്പും മണിക്കൂറുകളോളം ആസ്വദിച്ചും പ്രത്യേകമായി തയ്യാറാക്കിയ സെൽഫി പോയിന്റുകളിൽ നിന്ന് ഫോട്ടോകൾ പകർത്തിയുമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. ശ്രീനാരായണപുരത്തിന് പുറമെ ഇടുക്കിയിലെ മറ്റ് പ്രധാന ജലപാതങ്ങളും ഇപ്പോൾ സജീവമാണ്.
0: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചു. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പാ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ഈ മാസം 21 നട അടയ്ക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലംനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണ നടത്തുന്നത്.
1: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
9: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
10: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ഇപ്പോ ഏത് റൂം ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: പിറന്ന് കോടി പറന്ന് ആണ്ടവാനെ ആണ്ടി മനസ്സേ ഏ തൈ പിറന്ന് കോടി പറന്ന് മാരിയപ്പ ഏ തേര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ
1: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: ശുഭദിന ചിന്തകൾ.
1: കല്ലിലിട്ട് കടിച്ച് പല്ല് കളയുന്നത് എന്തിന് എന്ന് പഴമക്കാർ പലരോടും ചോദിക്കാറുണ്ട്. ചില വസ്തുക്കളുടെ സ്വഭാവവും രീതിയും അനുസരിച്ച് വെറുതെ അതിലിട്ട് കടിച്ച് അതിന് സമയം കളയേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മാറ്റാനാകാത്തവയെ തിരുത്തുവാനുള്ള ശ്രമങ്ങൾക്കിടയിൽ പലപ്പോഴും പലർക്കും സൗഹൃദവും അസ്തിത്വവും ഒക്കെ നഷ്ടപ്പെടുന്ന കാഴ്ച നാം ചുറ്റുപാടുകളിലും കാണാറുണ്ട്. പണ്ടൊരു പൂച്ചക്കുട്ടിയെ വളർത്തിയ ഒരു യുവാവ് ആ പൂച്ചയുടെ നീണ്ട ചെവികൾ കണ്ടപ്പോൾ അതിനെ പിടിച്ച് മടക്കാൻ നോക്കി. അത് കുതറി മാറി. ഏറ്റവും സ്നേഹിക്കുന്ന പൂച്ചയാണ്. വീണ്ടും അതിനെ ഒന്നുകൂടി മടക്കാൻ നോക്കി. അത് വേദനയോടെ തിരിച്ച് അതിനെ സ്നേഹിക്കുന്ന ആളിനെ നോക്കി. അപ്പോൾ പൂച്ചയോട് ആ ആൾ ചോദിച്ചു, നിനക്ക് ഈ ചെവി ചെറുതാക്കാനാകില്ലേ? പൂച്ചയില്ല എന്ന ഭാവത്തിൽ തലകുലുക്കി. വീണ്ടും അവൻ അത് ചെറുതാക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അവൻ പോയി ഒരു കത്രിക എടുത്തുകൊണ്ടുവന്ന് അത് കട്ട് ചെയ്ത് ചെറുതാക്കാൻ ശ്രമിച്ചു. പൂച്ച ഒരള്ളും കടിയും കൊടുത്ത് അതിൻ്റെ ലോകത്തെ കൂടിയിറങ്ങിപ്പോയി. ഇവൻ വിഷമത്തോടെ നോക്കി നിൽക്കേണ്ടിയും വന്നു, പിന്നെ ചികിത്സ തേടേണ്ടിയും വന്നു. മനുഷ്യരിലും ഇങ്ങനെ അനുഭവപ്പെടുന്നവരൊത്തിരി പേരുണ്ട്. സ്വന്തം ശരികളും ഇഷ്ടങ്ങളും മറ്റുള്ളവരെല്ലാം ചെയ്യണമെന്ന് നിർബന്ധിക്കുന്ന ഒരുതരം പിടിവാശിയുള്ളവർ, അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് അന്യൻ്റെ രൂപം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇതൊക്കെ കുടുംബജീവിതത്തിലും കാണാറുണ്ട്. ഭർത്താവിൻ്റെ മീശ ഇങ്ങനെ ഇരിക്കണമെന്ന് വാശി പിടിക്കുന്ന ഭാര്യയും മക്കളും, ഭാര്യയുടെ മുടി അല്ലെങ്കിൽ ഭാര്യ ധരിക്കുന്ന വസ്ത്രം ഇത് മാത്രമേ ധരിക്കാവൂ എന്ന് വാശി പിടിക്കുന്ന ഭർത്താക്കന്മാരുമൊക്കെ ഇത്തരത്തിൽ അന്യൻ്റെ ഇഷ്ടങ്ങളിൽ അന്യൻ്റെ സ്വാതന്ത്ര്യങ്ങളിൽ കൈകടത്തുന്നവരാണ്. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആ ഇഷ്ടങ്ങളാണ് യഥാർത്ഥത്തിൽ അവരെ വ്യത്യസ്തരാക്കുന്നത്. സാദൃശ്യങ്ങൾ മാത്രമല്ല വൈരുദ്ധ്യങ്ങളെയും വ്യത്യസ്തതകളെയും നാം സ്നേഹിക്കേണ്ടതുണ്ട്. നേട്ടങ്ങൾ കൂടെ കൂട്ടി അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവരൻ്റെ ആത്മാവിനെയും മന്ദസിനെയും മോഷ്ടിച്ചോ ദ്രോഹിച്ചോ അല്ലെങ്കിൽ കടമെടുക്കുന്നത് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ അവനവനാകാൻ പറ്റാത്തതിലേക്ക് കൊണ്ടെത്തിക്കാൻ അവരെ നാം നിർബന്ധിക്കുന്നതിലൂടെ അവരകന്നു പോവുകയാണ് ചെയ്യുന്നത്. ചില സൂചനകൾ നൽകാം, ചില ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് പൂച്ചയുടെ ചെവി കണ്ടിക്കാൻ ശ്രമിച്ചതുപോലെ ഭാര്യയോ ഭർത്താവിനെയോ കൊണ്ട് അല്ലെങ്കിൽ സുഹൃത്തിനെ കൊണ്ട് അല്ലെങ്കിൽ ഔദ്യോഗിക ജോലിസ്ഥലത്തുള്ള സഹപ്രവർത്തകനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കരുത്. കാരണം വ്യത്യസ്തതയും സൗന്ദര്യമാണ്, വ്യത്യസ്തതയും ശക്തിയാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: അല്ലേ, താനെന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
6: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നതുകൊണ്ട് പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
6: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
6: നടത്താം. മിടുക്കി
8: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.